0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 മെയ് മാസം 19 ചൊവ്വാഴ്ച. കൊലവർഷം 1201 എടവമാസം 5 മകീരം നക്ഷത്രം. തോമസ് ജെഫേഴ്സൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഞാൻ എത്രത്തോളം കഠിനമായി അധ്വാനിക്കുന്നുവോ അത്രത്തോളം ഭാഗ്യം എന്നെ തേടിയെത്തുന്നു. ഭാഗ്യം എന്നത് വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നല്ല, മറിച്ച് പരിശ്രമിക്കുന്നവരെ തേടിയെത്തുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിനായി ആത്മാർത്ഥമായി അധ്വാനിക്കും, ഭാഗ്യവും വിജയവും നിങ്ങളെ തേടി വരും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ നാം അറിവുകൾ നേടേണ്ടതിന്റെ പ്രാധാന്യം ഏവർക്കും അറിവുള്ളതാണ്. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി പഠനം അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതിനുശേഷമാണ് നാം യഥാർത്ഥ അറിവുകളും അനുഭവങ്ങളും നേടുന്നത്. അറിവുകൾക്കൊപ്പം നേടേണ്ട ഒരു പ്രധാന കാര്യമാണ്, ഒരുപക്ഷെ അറിവിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ്, തിരിച്ചറിവുകൾ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ നാം അനുഭവങ്ങളുടെ ഉലയിൽ രൂപപ്പെടുത്തിയെടുത്ത ചില തിരിച്ചറിവുകളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും മൗനം ഒരു പരാജയമാണെന്ന് തോന്നാമെങ്കിലും അർഹതയില്ലാത്തവർക്ക് മുൻപിൽ വാക്കുകൾ പാഴാക്കാതിരിക്കാനുള്ള വിവേകമാണ് യഥാർത്ഥ മൗനമെന്ന് തിരിച്ചറിയുക. നമ്മുടെ സംസ്കാരത്തിൽ മാതൃഭാഷയിൽ ഊന്നി നിന്നുകൊണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും സൗന്ദര്യബോധം, സംസ്കാരം എന്നിവ അറിയാനും അനുഭവിക്കാനും അതിൽ നിന്ന് നല്ലത് ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നതാണ് യഥാർത്ഥ സെക്യുലറിസം അഥവാ മതേതരത്വം. ധനം അല്ല, അറിവാണ് ശ്രേഷ്ഠമെന്ന തിരിച്ചറിവ് ഭാരതീയ സംസ്കാരത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നു. നമ്മൾ ഒരാളെ വിലയിരുത്തുമ്പോൾ അയാൾ എന്താണോ ആരാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലാതെ നമുക്ക് എന്താണോ വേണ്ടത് അത് ആ വ്യക്തിയിൽ കാണാൻ ശ്രമിക്കാതിരിക്കുക. ശരിക്കുള്ള തിരിച്ചറിവും ആറ്റിറ്റ്യൂഡുമാണ് നമുക്ക് വേണ്ടത്. രണ്ടു അടിസ്ഥാന കാര്യങ്ങൾ ശാന്തമായ ജീവിതത്തിന് ആവശ്യമാണ്. ഒന്ന്, ഒരു രാജാവിനെ പോലെ ജീവിക്കുക. രണ്ട്, അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ആരാണ് രാജാവ് എന്ന് ചിന്തിച്ച് ബേജാറാവാതെ നടക്കുക. ഐദർ വാക്ക് ലൈക്ക് യു ആർ എ കിങ് ഓർ വാക്ക് ലൈക്ക് യു ഡോണ്ട് കെയർ ഹൂ ഈസ് ദി കിങ്. എപ്പോഴും ഒരു പ്രത്യാശയുടെ കിരണം മനസ്സിൽ സൂക്ഷിക്കുക എന്നത് നല്ലൊരു തിരിച്ചറിവാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ സ്ഥലത്ത് ഇരുൾ പരക്കുന്നു. അന്ധകാരം നമ്മെ അലോസരപ്പെടുത്താറുണ്ട്. എന്നാൽ ആ അന്ധകാരമാണ് ആകാശത്തിലുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ നമുക്ക് കാട്ടിത്തരുന്നത്. പകൽ വെട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത നിരവധി ആകാശ വിസ്മയങ്ങളാണ് രാത്രിയുടെ ഇരുളിൽ നമുക്ക് ആനന്ദമേകി ഗോചരമാകുന്നത്. ജീവിതത്തിലും ഇരുളും വെളിച്ചവും ദ്വന്ദ്വങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമുള്ള കാലം കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടായാൽ ഓർക്കുക, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ ദീപ്തമാക്കാനാണ് ആ ഇരുണ്ട കാലം നമ്മിലേക്കെത്തുന്നത്. ആ തിരിച്ചറിവിൽ നമുക്ക് ശിഷ്ട ജീവിതം കൂടുതൽ പ്രകാശമാനമാക്കാൻ സാധിക്കും. ഇരുട്ടിനു ശേഷമെത്തുന്ന ആദ്യ കിരണങ്ങൾ ഏറെ പ്രകാശമുള്ളതായിരിക്കും. വഴിയാത്രക്കാർക്കെല്ലാം തണലേകുന്ന ഒരു വൻ വടവൃക്ഷം പാതയോരത്തുണ്ടായിരുന്നു. ആ മരത്തിനെ എല്ലാവരും ബഹുമാനിച്ചു, സ്നേഹിച്ചു. എന്നാൽ ആ മരത്തിന്റെ വേരുകൾ ജലം തേടി മണ്ണിലേക്ക് എത്ര ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നുണ്ടെന്നും ശക്തിയായി വീശിയടിക്കുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ എത്ര കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും തണലാകാൻ വേണ്ടി എത്രമാത്രം ആ മരം കഷ്ടപ്പെടുന്നുണ്ടെന്നും തളരുന്നുണ്ടെന്നും ആരും ഗവനിച്ചെന്നു വരില്ല. മറ്റുള്ളവർക്ക് തണലേകുമ്പോഴും സ്വന്തം വേരുകൾ ഉണങ്ങാതെയും കാറ്റിൽ ഒടിഞ്ഞു വീഴാതെയും തന്നെ സ്വയം കാത്തുസൂക്ഷിക്കുക. നാം മനുഷ്യരുടെ കാര്യത്തിലും ഈ തിരിച്ചറിവ് നല്ലതാണ്. ഒരു തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അതൊരു തവണ ചെയ്യുമ്പോൾ അതൊരു പാഠമാണ്. അത് രണ്ടാമത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ തീരുമാനത്തിന്റെ പുറത്തായിരിക്കും. മൂന്നാമതും അക്കാര്യം ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ശീലമായി മാറുന്നു. ജീവിതം ഒരിക്കൽ മാത്രം കിട്ടുന്ന ദൈവത്തിന്റെ വരദാനമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിക്കാം, തെറ്റുകൾ ചെയ്ത് പഠിക്കുകയുമാവാം. എന്നാൽ അതേ തെറ്റ് വീണ്ടും ഒരിക്കൽ പോലും ആവർത്തിക്കരുത്. നമ്മൾ പ്രതിസന്ധികൾ ഓരോന്നിനെയും ഭയപ്പെടാൻ തുടങ്ങിയാൽ നമ്മെ കൂടുതൽ ഭയപ്പെടുത്താനേ ആളുകൾ ഉണ്ടാകും. പിന്തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചാൽ അതിനെ നേരം കാണും. നദികൾ ഒരിക്കലും പിറകോട്ടൊഴുകാറില്ലല്ലോ, അതുപോലെ ജീവിതവും മുന്നോട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുന്ന നദികളെ പോലെ മറ്റുള്ളവരിൽ നിന്നും അതിരു കവിഞ്ഞുള്ള ഒന്നും പ്രതീക്ഷിക്കാതെ ധൈര്യപൂർവ്വം മുന്നോട്ടുള്ള പ്രയാണം തുടരുക. അത് സ്നേഹവും കരുതലും ആണെങ്കിൽ പോലും. നല്ല ഇരുട്ടുള്ളപ്പോൾ എന്തിന് നമ്മുടെ നിഴല് പോലും നമ്മെ വിട്ടുപോകുന്നതായി കാണാറില്ലേ? എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ പോലും പ്രകൃതി നമുക്കായി പുതിയ വാതായനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു എന്നുറച്ചു വിശ്വസിക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഉണ്ട് വൈകുന്നേരം.
1: ഞാൻ കയ്യേകാൻ പോയപ്പോ നോക്കിയിരുന്നു.
0: ഉച്ചക്കുള്ള കളി നിർത്തി.
1: അതെന്താ, രമേശിന് ക്രിക്കറ്റ് വലിയ ഇഷ്ടല്ലേ?
0: നല്ല വേദനെടുത്തില്ലേ? അറിയാതെ പറ്റിയതാട്ടോ.
1: കൊഴപ്പില്ല.
0: ആ പന്ത് എവിടെ?
1: ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
0: എന്തിനാ?
1: വെറുതെ.
0: ഞാൻ പോട്ടെ.
1: അതെ, രമേശൻ സയൻസ് എക്സിബിഷന് പേര് കൊടുത്തിട്ടുണ്ടോ?
0: ഉണ്ട്.
1: എന്റെ മാമ എനിക്കൊരു ചാർട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശനോ?
0: ഞാനൊരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്.

0: ഇത് ക്ലിയർ അല്ലല്ലോ.
1: ഇവൻ എങ്ങനെ അടിച്ചാലും കൊള്ളുന്നല്ലോ ഭർത്താവ്.
2: ഇവനിങ്ങനെ പന്തടിച്ചല്ലേ സ്കൂളിലെ പെണ്ണിനെ വീഴ്ത്തിയത്. എന്തോടെ പ്രഹ്ലാദ അവളുടെ പേര്?
3: മഞ്ജുള. മഞ്ജുള ശശിധരൻ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 19-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. നീരാവി യന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെയിംസ് വാട്ട് ജനിച്ചത് 1736 മെയ് 19-ാണ്. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത കാര്യക്ഷമമായ സ്റ്റീം എഞ്ചിനുകളാണ് വ്യാവസായിക വിപ്ലവത്തിന് വേഗത പകരുകയും പിൽക്കാലത്ത് ട്രെയിനുകളും കപ്പലുകളും നീരാവി ശക്തിയിൽ ഓടിക്കാൻ സഹായിക്കുകയും ചെയ്തത്. ആധുനിക എഞ്ചിനീയറിംഗ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാത്മാഗാന്ധിയുടെ കൊലയാളി നാഥൂറാം വിനായക് ഗോഡ്സെ ജനിച്ചത് 1910 മെയ് 19-ാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിലൊന്നായ ഗാന്ധി വധത്തിലേക്ക് നയിച്ച പ്രത്യയശാസ്ത്രപരമായ മാറ്റങ്ങൾ ഇദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായി നാഥൂറാം വിനായക് ഗോഡ്സെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോഹ അയിരുകൾ വേർതിരിച്ചെടുക്കുന്നതിനായുള്ള ഒരു പുതിയ കാന്തിക ഉപകരണം തോമസ് ആൽവ എഡിസൺ പേറ്റന്റ് ചെയ്തത് 1891 മെയ് 19-ാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്ക് പുറമെ ഖനന മേഖലയിലും എഡിസൺ നൽകിയ സംഭാവനകൾ എത്രത്തോളം വലുതാണെന്ന് ഈ കണ്ടുപിടുത്തം തെളിയിക്കുന്നു. ആധുനിക വിയറ്റ്നാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോ ചിമൻ ജനിച്ചത് 1890 മെയ് 19-ാണ്. വിയറ്റ്നാമിനെ ഫ്രഞ്ച് അമേരിക്കൻ അധിനിവേശങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾക്ക് പ്രചോദനമാണ്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നഗരം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഹോ ചിമിൻ സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് 19. തന്റെ വേറിട്ട ശബ്ദം കൊണ്ട് ദശലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ സിദ്ധ ശ്രീരാമന്റെ ജന്മദിനം. ശാസ്ത്രീയ സംഗീതത്തിന്റെ ചിട്ടയും പാശ്ചാത്യ സംഗീതത്തിന്റെ ശൈലിയും ഒരേപോലെ സമ്മേളിക്കുന്ന അപൂർവം ഗായകരിൽ ഒരാളാണ് അദ്ദേഹം. ചെന്നൈയിൽ ജനിച്ച സിദ്ധ ശ്രീറാം വളർന്നത് അമേരിക്കയിലാണ്. കുട്ടിക്കാലം മുതൽക്കേ കർണാടക സംഗീതത്തിൽ മികച്ച പരിശീലനം നേടിയ അദ്ദേഹം പാശ്ചാത്യ സംഗീത ശൈലികളായ R&B, സോൾ എന്നിവയിലും പ്രാവീണ്യം നേടി. ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള സംഗീത ശൈലികളെ മനോഹരമായി കോർത്തിണക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ പ്രത്യേകത. AR റഹ്മാൻ ചിത്രം കടൽ എന്ന സിനിമയിൽ അടിയെ എന്ന ഗാനത്തിലൂടെയാണ് സിദ്ധ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് വരുന്നത്. പിന്നീട് തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ ഹിറ്റുകളുടെ പെരുമഴ തന്നെയായിരുന്നു. കണ്ണാനക്കണ്ണേ, ഇൻകേം, ശ്രീവല്ലി, ഉയരേ, ഇങ്ങനെ അദ്ദേഹം പാടിയ ഓരോ ഗാനവും യൂട്യൂബിലും മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിലും കോടിക്കണക്കിന് ആളുകളാണ് ആസ്വദിച്ചത്. സിനിമയ്ക്ക് പുറമെ സ്റ്റേജ് ഷോകളിലും സിദ്ധ ശ്രീറാം ഒരു വിസ്മയമാണ്. അദ്ദേഹത്തിന്റെ സംഗീത നിശകളിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും യുവാക്കളെ ആവേശം കൊള്ളിക്കുന്ന പ്രകടനവും ഒത്തുചേരുന്നു. വാക്കുകൾക്ക് അതീതമായ ഒരു ആത്മീയ അനുഭവം തന്റെ സംഗീതത്തിലൂടെ പകരാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഭാഷാഭേദമന്യേ സംഗീതത്തെ സ്നേഹിക്കുന്നവരുടെ പ്ലേലിസ്റ്റിലെ സ്ഥിരം സാന്നിധ്യമായ സിദ്ധ ശ്രീരാമന് ഇന്ന് ജന്മദിനാശംസകൾ നേരാം. ആ മാസ്മരിക ശബ്ദത്തിൽ നിന്ന് ഇനിയും മനോഹരമായ ഗാനങ്ങൾ നമുക്കായി പിറക്കട്ടെ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടിയായാലോ.
1: Tune into 90.4 Ahilya FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ വില്ലേജിൽ മേ കാരക്കാട് ഗ്രാനൈറ്റ്സ് LLP എന്ന നിർദ്ദിഷ്ട കരിങ്കൽ ഖനന പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് പൊതു തെളിവെടുപ്പ് നടക്കും. കുളപ്പുള്ളി പട്ടാമ്പി റോഡിലുള്ള ബ്ലൂ ഡയമണ്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് രാവിലെ 11 തെളിവെടുപ്പെന്ന് എൻവയോൺമെന്റൽ എഞ്ചിനീയർ അറിയിച്ചു. 2026 മാർച്ച് 7

0: ആണ് ഒഴിവുള്ളത്. മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദവും ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25-45 മധ്യേ. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് +2 സയൻസും ഡിപ്ലോമ ഇൻ ഫാർമസിയുമാണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ. പ്രവൃത്തി പരിചയമുള്ളവർക്കും അട്ടപ്പാടി മേഖലയിൽ താമസിച്ചു വരുന്ന പട്ടികവർഗ വിഭാഗക്കാർക്കും മുൻഗണന ലഭിക്കും. അഭിമുഖം 21 രാവിലെ 11 അട്ടപ്പാടി അഗളി ITDB ഓഫീസിൽ നടക്കും. ചിറ്റൂർ മണ്ഡലത്തിലെ നാട്ടുകൾ നടുപ്പുണി റോഡിലെ ഹെർബർട്ട് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 21 മുതൽ 23 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കും. പകരം തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്ത് നിന്ന് കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണി ചെക്ക് പോസ്റ്റ് ഭാഗത്ത് നിന്ന് വലതുവശത്ത് എരുത്തേമ്പതി റോഡ് കുലുക്കമ്പാറ വഴിയും കൊഴിഞ്ഞാമ്പാറ നടുപ്പുണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലമ്പുഴ ഗവൺമെന്റ് വനിതാ ITയിൽ ആരംഭിക്കുന്ന സൌജന്യ സീനിയർ അസോസിയേറ്റ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഹ്രസ്വകാലത്തേക്ക് 25 മുതൽ 80 ദിവസമാണ് ക്ലാസ് നടക്കുന്നത്. SSLCയും +2 കമ്പ്യൂട്ടർ നോളജും 1.5 വർഷ കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ 12ാം ക്ലാസും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും അല്ലെങ്കിൽ NSO ഇൻ പബ്ലിഷിംഗ് 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. താൽപര്യമുള്ളവർ 23 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 80-89-08-98. പറളി മങ്കര റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ റോഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം നടക്കുന്നതിനാൽ കാളിക്കാവ് റെയിൽവേ ഗേറ്റ് 20 രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ താൽക്കാലികമായി അടച്ചിടുമെന്ന് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. വാഹനയാത്രക്കാർ കോട്ടായി പെരുങ്ങോട്ടുകുറിശി ലക്കിടി മങ്കര വഴിയും കോട്ടായി ഓടന്നൂർ പറളി മങ്കര വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നിലവിൽ തീർപ്പാകാത്ത പരാതികൾ തീർപ്പാക്കുന്നതിനായി June 4 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പരാതി പരിഹാര അദാലത്ത് നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ജില്ലയിൽ എംപ്ലോയ്ഡ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എംപ്ലോയ്ഡ്സ് വർക്കുകളുടെ നിരീക്ഷണവും NDA NSA ക്ക് വേണ്ട അസിസ്റ്റൻസ് നൽകുന്നതിനായി കൺസൾട്ടന്റിനെ നിയമിക്കുന്നു. അംഗീകൃത സർവകലാശാലയിൽ ബിരുദം, അംഗീകൃത സർക്കാർ സ്ഥാപനത്തിൽ നിന്നും PGDCA, ഇംഗ്ലീഷ് ഭാഷയിൽ ആശയവിനിമയത്തിനുള്ള പ്രാവീണ്യം എന്നിവയാണ് യോഗ്യത. പ്രായപരിധി 25-40 മധ്യേ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 ഉച്ചയ്ക്ക് 2 ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. ജില്ലയിൽ വിവിധ ബാച്ചുകളിലായാണ് പരിശീലന പരിപാടി നടക്കുന്നത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നടന്ന ആദ്യ ബാച്ചിന്റെ പരിശീലന പരിപാടിയിൽ ജില്ലാ കളക്ടറും പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറുമായ മാധവിക്കുട്ടി MS ആമുഖമായി സംസാരിച്ചു. 2ാം ബാച്ചിന്റെ പരിശീലനം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലും നടന്നു. ഇൻഫോ അറ്റ് 7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും.
4: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ഫോൺ

0: ഒന്നാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: Some people come into this world to change history. ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ചില ആളുകൾ ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെ ചരിത്രങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒരു വലിയ സംഭവമല്ലേ, ചിലർ വരുമ്പോൾ ചരിത്രം മാറും എന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ചരിത്രം മാറാൻ ചിലപ്പോ വലിയ സംഭവങ്ങളൊന്നും നടക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് മാറ്റങ്ങൾ വരണമെങ്കിൽ വലിയ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയില്ല. ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് സംതിങ് വെരി വെരി സ്മോൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയുള്ള സ്മോൾ ഹാബിറ്റ്സിനെ കുറിച്ചാണ്, മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ച്. ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. അങ്ങനെ നമ്മുടെ ജീവിതം മനോഹരമാക്കുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങളിലൂടെയുള്ള മാറ്റങ്ങൾ. അതേക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? കമോൺ, എഴുത്തോലെയാണ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മൈക്രോ എന്ന് വെച്ചാൽ അത്രയും മൈക്രോ, സ്മോൾ എന്ന് വെച്ചാൽ അത്രയും സ്മോൾ. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ബട്ടർഫ്ലൈ എഫക്ട് ഇൻ യുവർ ലൈഫ്. കണ്ണിന് പോലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഉഗ്രൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ റേഡിയോയുടെ വോളിയം കുറച്ച് കൂട്ടി വെച്ചോ. കാരണം വലിയ മാറ്റങ്ങളുടെ ചെറിയ തുടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവല്ലേ. ബിക്കോസ് ബിഗ് തിങ്സ് ഓഫൻ ഹാവ് സ്മോൾ ബിഗിനിങ്സ്. കുട്ടി ശീലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം, ദാറ്റ് ഇസ് നോട്ട് സംതിങ് യു ഫൈൻഡ്, ഇറ്റ് ഇസ് സംതിങ് യു ട്രെയിൻ. നമ്മൾ ഈ മസിലൊക്കെ ബിൽഡ് ചെയ്യുന്നത് പോലെ സന്തോഷവും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ആള് ഭയങ്കര സ്മാർട്ടൊക്കെയാണ്. നമ്മൾ ഓരോ ചെറിയ നിമിഷത്തിലും എന്താണോ ചെയ്യുന്നത്, അതിൽ നിന്നാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഹാപ്പി ആവാൻ പറ്റും. ഒന്നും ചെയ്യണ്ടേ. ആദ്യത്തെ ഏറ്റവും സ്മോൾ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് സ്മൈൽ ചലഞ്ച് ആണ്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി, ഒരു 3 സെക്കൻഡ് മാത്രം. ഇനിയിപ്പോ നിങ്ങൾക്ക് ചിരിക്കാൻ ഒരു കാരണവും ഇല്ലെങ്കിൽ പോലും, പിന്നെ ലൈഫ് ഇങ്ങനെ സീൻ കോൺട്രായിട്ടിരിക്കുന്ന സമയത്തല്ലേ ചിരിക്കണേ. അങ്ങനെയാണ് വിചാരിക്കണെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ചിരി ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഫേക്ക് ചിരിയാണെങ്കിൽ സാരമില്ല, ജസ്റ്റ് ഫേക്ക് എ സ്മൈൽ. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലേക്ക് ആ സമാധാനവും സന്തോഷവും ഒക്കെ താനെ ഒഴുകി എത്തുന്നത് കാണാൻ പറ്റും. ഇറ്റ്സ് എ മാജിക്, റൈറ്റ് റൈറ്റ് നൗ. ഇനിയുണ്ട് കുറേ സ്മോൾ ഹാബിറ്റ്സ് പറയാൻ, പക്ഷെ അതിനു മുന്നേ നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ചെറിയ കാര്യങ്ങളിൽ അടുത്തത് ടേക്ക് വൺ സ്ലോ ബ്രീത്ത് എന്നുള്ളതാണ്. ഒരു നിമിഷം എല്ലാം മറന്ന് പതുക്കെ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ ഒന്ന് പുറത്തേക്ക് വിട്ട് ആ നിമിഷം നിങ്ങൾക്ക് കിട്ടുന്ന റിലാക്സേഷൻ അല്ലേ, ദാറ്റ് ഈസ് പ്രൈസ്ലെസ്. ഇനി നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല കാര്യം, അത് എത്ര ചെറുതാണെങ്കിലും ഒന്ന് ഓർത്തു നോക്കണം. ലൈഫിൽ നമ്മൾക്ക് ഇന്നോളം നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തു നോക്കണം. ഒരു പക്ഷേ അത് ചിലപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുടിച്ച നല്ലൊരു ചായയായിരിക്കാം, നല്ല രസമുള്ളൊരു ചായ കുടിച്ചതായിരിക്കാം, എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയതായിരിക്കാം, നല്ലൊരു ഡ്രസ്സ് വാങ്ങി ഇട്ടപ്പോൾ നമ്മൾ മിററിൽ നോക്കിയപ്പോൾ കണ്ടൊരു സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ ആരോ നിങ്ങൾക്ക് അയച്ച ഒരു കുഞ്ഞു മെസ്സേജ് ആയിരിക്കാം. ജസ്റ്റ് ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരണം, അപ്പൊ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഫീല് തോന്നും. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഈ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആണ് നാളെ വലിയ മാറ്റങ്ങളായിട്ട് മാറാൻ പോണത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ ഞാൻ പറഞ്ഞ 3 സെക്കൻഡ് സ്മൈൽ ഒക്കെ എല്ലാരും ട്രൈ ചെയ്യില്ലേ? ഇനി പറയാൻ പോണ കാര്യേ, ഞാൻ അതിനെ ഹൊറൈസൺ ഹാക്ക് എന്നാണ് വിളിക്കുന്നത്. അതൊരു ചെറിയ ഹൊറൈസൺ ഹാക്കാണ്. നമ്മൾ എപ്പോഴും ഈ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും കുഞ്ഞു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കല്ലേ. നമ്മളൊരു ടണൽ വിഷനാണ് നമുക്ക് ഉള്ളത്. പക്ഷേ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ദൂരേക്ക് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ജനൽ തുറന്നാൽ നമുക്കൊരു വൈഡ് വ്യൂ കിട്ടണം. ആ വിൻഡോയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്കൈയുടെ അറ്റത്തേക്ക്, ആ ഹൊറൈസണിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ലെറ്റ് യുവർ വിഷൻ ഗോ വൈഡ്. അതിനൊരു സയന്റിഫിക് ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളിങ്ങനെ ദൂരേക്ക് കണ്ണെന്നിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന്, ഓൾ ഇസ് വെൽ, എവറിത്തിങ് ഇസ് സേഫ് എന്നൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനൊരു ഒരു റിലാക്സേഷൻ കിട്ടും. നിങ്ങളുടെ ശരീരത്തിനൊരു ഉഗ്രൻ സേഫ്റ്റി സിഗ്നൽ ആവും. എടാ മോനെ, സീനൊന്നും ഇല്ല, ചില്ലായിരിക്കും എന്ന് ബ്രെയിൻ നിങ്ങളോട് പതുക്കെ പറയും. ഇടയ്ക്കിടെ ഈ ഫോണിലെ കുഞ്ഞു സ്ക്രീനിലേക്കും നമ്മുടെ മുറിയിലുള്ള 4 വാളിനും അപ്പുറത്തേക്ക്, പുറത്തെ വലിയ ആകാശത്തിലേക്ക്, വലിയ സ്കൈയിലേക്കും, രാത്രി മൂണിനെയൊക്കെ നോക്കുന്നതും സീ കാണുന്നതും ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി നമ്മുടെ ലൈഫ് ഫുള്ളായി അങ്ങ് മാറ്റിയാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് തെറ്റാണ്. ടെൽ ദം ദേ ആർ റോങ്. ജീവിതം മൊത്തം ഉടച്ചു വാർക്കേണ്ട ഒരു കാര്യമില്ല. ഹാപ്പിനെസ് ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഇസ് എ സ്കിൽ. നമ്മൾ സൈക്കിളിൽ ചവിട്ടാൻ പഠിക്കില്ലേ, അങ്ങനെ പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നഴ്സിംഗിൽ നഴ്സിംഗ് ഒക്കെ കോഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അല്ലെ, പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് പോലെ പ്രാക്ടീസിലൂടെയാണ് ഓരോ കാര്യവും നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ സ്കില്ലാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് പഠിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുമ്പോൾ അത് ആദ്യത്തെ ആ ഉരുളയുടെ രുചി ശരിക്കും ആസ്വദിച്ച് കഴിക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് ഇന്ന് നടന്ന നല്ലൊരു കാര്യം ആലോചിച്ച് ഒന്ന് താങ്ക്സ് പറഞ്ഞിട്ട് കിടന്നുറങ്ങുക. അപ്പോ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൈഫും അതുപോലെ മാറും. സോ ഷിഫ്റ്റ് യുവർ ഫോക്കസ്. കുഞ്ഞു നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

മീൻസ് മെയ് മാസം 21st ലാലേട്ടന്റെ പിറന്നാൾ ദിവസമാണ് ദൃശ്യം 3 വരുന്നത്. നമ്മൾ എല്ലാവരും അല്ലേ, ഇപ്പോൾ സിനിമ അധികം ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ദൃശ്യം 3 ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും ജോർജ് കുട്ടിക്കും കുടുംബത്തിനും സംഭവിക്കുക, പിടിക്കപ്പെടുമോ എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ്, ഒരു പേടി, എനിക്കൊക്കെ ഒരു പേടിയാണ് എങ്ങനെയായിരിക്കും ദൃശ്യം 3 എടുത്തു വെച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും അതിലൊരു സ്റ്റോറി, ദൃശ്യം 1, 2 അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ദൃശ്യം 3 ഉണ്ടാക്കുമോ, എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോവാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. ഈ ഒരു ദൃശ്യം മൂവി എന്ന് പറയുന്നത് അന്ന് തിയേറ്ററിലൊക്കെ ഒരുപാട് കാലം 3-4 മാസത്തോളം അന്ന് ഓടിയിട്ടുള്ള സിനിമയാണ്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയധികം ആക്റ്റീവ് അല്ല, OTT ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 2013 ഡിസംബർ 19 ഈ സിനിമ റിലീസാവുന്നത്. ഒരു 3-5 മാസം, മെയ് മാസം വരെയൊക്കെ പല തിയേറ്ററുകളിലും ഈ ഒരു ദൃശ്യം 1 ഉണ്ടായിരുന്നു അല്ലേ. അന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ദൃശ്യത്തിൻ്റെ 2 വരും എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും അതുവരെ മലയാള സിനിമ കാണാത്ത ഒരു തീമായിരുന്നു, ഒരു പ്ലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, എന്തിന് ചൈനീസ് ഭാഷയിലേക്ക് വരെ ഈ ഒരു സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചൈനീസ് ഭാഷയിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ക്ലൈമാക്സ് ഇതുപോലെ ആയിരുന്നില്ല. ജോർജ് കുട്ടിയും കുടുംബവും അവിടെ രക്ഷപ്പെടുകയായിരുന്നില്ല. ജോർജ് കുട്ടിയും കുടുംബവും അവിടെ സറണ്ടർ ആവുകയായിരുന്നു. ഇങ്ങനെ കൊലപാതകം ചെയ്തു, വരുൺ പ്രഭാകരനെ കൊന്നു എന്ന രീതിയിൽ അവിടെ സറണ്ടർ ആവുകയാണ് ചെയ്തത്. പിന്നെ അവിടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സറണ്ടർ ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ടിനൊന്നും ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിൽ അങ്ങനെ ഒരു കൊലപാതകം ചെയ്ത് സറണ്ടർ ആവാതിരിക്കാൻ പാടില്ല, അങ്ങനെ എന്താ പറയുക, രക്ഷപ്പെടാനായിട്ട് പാടില്ല. അവിടുത്തെ നിയമം അങ്ങനെ അനുവദിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ക്ലൈമാക്സ് അങ്ങനെയാക്കി മാറ്റിയത്. അപ്പോൾ ഇവിടെ അങ്ങനെ പിടിക്കപ്പെടാത്തത് കൊണ്ടാണ് ദൃശ്യം 2 ദ 3 ഒക്കെ വരാനായിട്ട് പോകുന്നത്. ചൈനയിൽ അങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ട്, അതായത് അങ്ങനെ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടാതിരിക്കരുത് എന്നൊരു നിയമം ഉള്ളത് കൊണ്ട്, അങ്ങനെ സിനിമയിലൂടെ അങ്ങനെ ഒരു മെസ്സേജ് കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു എൻഡ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദൃശ്യം 3 ഇതാ വരാനായിട്ട് പോകുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ജോർജ് കുട്ടിയും ഫാമിലിയും ശിക്ഷിക്കപ്പെടേണ്ടേ അല്ലേ? അവർ പെടേണ്ടതല്ലേ? കാര്യം 10-13 വർഷമായില്ലേ ഇതുകൊണ്ട് നടക്കുന്നു. അപ്പോൾ അതിനൊരു എൻഡ് വേണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ജോർജ് കുട്ടിയുടെയും ഫാമിലിയുടെയും കൂടെയാണോ, അതോ മകനെ നഷ്ടപ്പെട്ട ഗീതാ പ്രഭാകരൻ്റെയും ഫാമിലിയുടെയും കൂടെയാണോ? ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ദൃശ്യം മൂവിയൊക്കെ റിലീസാവാനായിട്ട് പോവാണല്ലോ, അപ്പൊ അതുകൊണ്ട് ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് കരുതി. ശരിക്കും ദൃശ്യം 3-3 നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു പക്ഷം കേട്ടോ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഒരു സിനിമയിലെങ്കിലും ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണം. ജോർജ് കുട്ടിയും ഫാമിലിയും എന്തായാലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ ക്രൈം ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം എന്തൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോർജ് കുട്ടിയും ഫാമിലിയും ശിക്ഷിക്കപ്പെടേണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയാം, വിളിക്കണം. നമ്പർ 8 ആണ്, 82 81 50 90 00 നമ്പർ. വെൽക്കം ടു അഹല്യ വിഷസ്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഞാൻ സുനിൽ. ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും ഇത് എന്ത് ടോപ്പിക്കാണെന്നൊക്കെ തോന്നും. ഇതൊക്കെ ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. ഇന്നത്തെ വെയിലിന് ശ്രദ്ധിച്ചായിരുന്നോ, ഒരു വല്ലാത്തൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്തില്ല. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, രാവിലെ ഒരു 6 കഴിഞ്ഞ പാടെ വെയിൽ സ്റ്റാർട്ട് ചെയ്തു. മേഘങ്ങളൊക്കെ ഇങ്ങനെ ഓറഞ്ച് നിറമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സൂര്യനൊക്കെ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നു. അങ്ങനെ ചൂടില്ല, പക്ഷേ ഒരു ബ്രൈറ്റ്നെസ് കൂടുതൽ പോലെ എനിക്കിങ്ങനെ തോന്നി. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം. ബാക്ക് ടു ജോർജ് കുട്ടി. ജോർജ് കുട്ടിയൊക്കെ കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഒരു രഹസ്യം ഇങ്ങനെ ഉള്ളിൽ, ജോർജ് കുട്ടിയും ഫാമിലിയും ഒരു രഹസ്യം ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെയൊക്കെ, ഞാനാണ് ജോർജ് കുട്ടിയുടെ ഭാഗത്തെങ്കിലും ഒരിക്കലും എന്താ പറയുക, ഒരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഒരു കുഞ്ഞു രഹസ്യം പോലും എനിക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളും ആരും തന്നെ എന്നോട് രഹസ്യങ്ങൾ പറയാറില്ല, പേഴ്സണലായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ല. ഇപ്പോൾ ഒരു റോങ് മെസ്സേജ് വന്നാൽ പോലും ഞാനിത് കൂട്ടുകാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിരിക്കും. ഓഫീസിൽ വരെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് വരുന്ന പല റോങ് മെസ്സേജസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓഫീസിലിരുന്ന് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എങ്കിൽ ഇതാ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഓരോ മെസ്സേജും. അപ്പോൾ അങ്ങനെ അത്രയും രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രഹസ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയാറേ ഇല്ല. അപ്പോൾ ഇത്രയധികം പ്രഷർ എടുത്ത് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും സറണ്ടർ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു പക്ഷം ദൃശ്യം മൂവിയിൽ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ച് വിശേഷങ്ങൾ പറയാം. ഒപ്പം തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ പറയാം. സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച്

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
4: എട്ട് മണി കഴിഞ്ഞ് 13 മിനിറ്റാണ് അഹല്യ FM 90.4 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഇന്നത്തെ ഫസ്റ്റ് കോളർ. ഹലോ,
5: നമസ്കാരം.
4: നിർമ്മലമ്മേ, സുഖമായിട്ടിരിക്കുന്നു? എന്താണ് കുട്ടിക്കാട് വിശേഷം? നല്ല വെയിലാണോ മഴയാണോ, എന്താണ് അവസ്ഥ?
5: രാവിലെ നല്ല, മോൻ പറഞ്ഞ പോലെ നല്ല ആകാശം, നല്ല ഓറഞ്ച് കളറായിരുന്നു.
4: ഓറഞ്ച് കളറായിരുന്നു.
5: കിഴക്ക് ഭാഗം,
4: കിഴക്ക് ഭാഗം, ബാക്കി ഭാഗങ്ങളൊക്കെ പഴയതുപോലെ തന്നെ അല്ലേ?
5: നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. ഇപ്പൊ മൂടിക്കെട്ടി
4: അല്ലേ? മഴ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോ അല്ലേ? ഈ അണയാൻ പോകുന്നതിന് മുന്നേ ഉള്ള ആളിക്കത്തലായിരുന്നു അത്, അങ്ങനെയാണല്ലേ? അപ്പൊ നിർമ്മലമ്മ പറയൂ, ദൃശ്യം മൂവി കണ്ടിട്ടുണ്ടോ? ഒന്നും രണ്ടും പാട്ട് കണ്ടിട്ടുണ്ടോ?
5: പാട്ടല്ല,
4: ഒന്നും രണ്ടും പാർട്ട് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ദൃശ്യം മൂവി സിനിമ
5: കണ്ടിട്ടില്ല.
4: ഓക്കെ, അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ?
5: ഞാൻ സിനിമ മൊത്തം പൊതുവേ കാണാറില്ല.
4: പൊതുവേ
5: പോയാലും കുറേ പൈസ നഷ്ടപ്പെടുക.
4: ഉറക്കം വരും, ഉറങ്ങിപ്പോവും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
5: ആശംസ എന്റെ മകൻ അരുൺ, ഭാര്യ സിബില്, അവരുടെ വിവാഹ വാർഷികമാണ്.
4: അരുൺ, പിന്നെന്തായിരുന്നു പേരെന്തായിരുന്നു?
5: സിബില.
4: കേട്ടില്ല.
5: സിബില, സിബില.
4: ഓക്കെ, ഡിഫറെന്റ് നെയിം ആണ്, അന്വേഷണം അറിയിക്കണേ.
5: ഓക്കെ,
4: അപ്പൊ എന്തായാലും അരുണും സിവിലിക്കും എല്ലാവിധ വിവാഹ വാർഷിക മംഗളാശംസകളും അറിയിക്കാം കേട്ടോ.
5: ഓക്കെ,
4: താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് നിർമ്മലമ്മയായിരുന്നു. നിർമ്മലമ്മയുടെ മോന്റെയും മരുമോളുടെയും വിവാഹ വാർഷികമാണ് ഇന്ന്. ആശംസകൾ നേരുന്നു രണ്ടുപേർക്കും, എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ തുടക്കം തന്നെ എന്റെ ടോപ്പിക് വേറൊരു വഴിക്ക് അങ്ങ് പോയിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
6: ഹലോ സുനിൽ, ഞാൻ മാധവനാണ്. അപ്പൊ
4: മാധവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? എന്താണ് ഇപ്പൊ അപ്പപ്പിള്ളിയൂരുള്ള ക്ലൈമറ്റ്? എങ്ങനെയാണ്
6: ക്ലൈമറ്റ്?
4: കാലത്ത് തന്നെ ഭയങ്കര ചൂടാണോ?
6: ചൂട്, ഇപ്പൊ നല്ല സൂര്യ, നല്ല പ്രകാശം,
4: നല്ല പ്രകാശമാണല്ലേ, നല്ല വെട്ടാണല്ലേ. ഓക്കെ, അപ്പോ ദൃശ്യം സിനിമ കണ്ടിട്ടുണ്ടോ മാധവൻ ചേട്ടൻ?
6: കണ്ടു, പക്ഷെ ഞാൻ സിനിമയെ പറ്റി പറയാനില്ല.
4: സിനിമയെ പറ്റി പറയാനില്ല.
6: കൃഷിയാട്ടിന്റെ മുത്തേറക്കുട്ടി ശ്രീരാജിന്റെ 11-ാം പിറന്നാളാണ്. അതിനൊരു ആശംസകള് പറയാൻ
4: വേണ്ടിയിട്ടാണ്
6: ആദ്യം
4: പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രീരാജന് എല്ലാവിധ പിറന്നാൾ ആശംസകളും മാധവൻ ചേട്ടന്റെ വക അങ്ങ് അറിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ മാധവൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
7: ഹലോ സുനിൽ, ഗുഡ് മോർണിംഗ്.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ഷക്കീല ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങൾ?
7: ഓ, സുഖമായിരിക്കുന്നു.
4: നമ്മൾ ഈ പാലക്കാട്ടുകാർ പറയുന്ന ഒരു വാക്കാണ്, ഓ സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
7: അതെ അതെ.
4: ഓ, ഒരു സന്തോഷത്തിന്റെ ഒരു എന്താ പറയാ സിഗ്നൽ ആണ് ഓ അല്ലേ?
7: അതെ അതെ അതെ.
4: അറിയാതെ വന്നു പോകും. അത് സ്വാഭാവികമാണോ? ആരെങ്കിലും വിളിക്കുമ്പോഴും നമ്മൾ അങ്ങനെ പറയാം ഓ അല്ലേ. ഓക്കെ, പല ഈ കോട്ടയം ഭാഗത്തൊക്കെ ഈ ഓന്ന് പറഞ്ഞ ഒരു പുച്ഛാണ് അത്ര, അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ.
7: പക്ഷെ തിരുവനന്തപുരം വെറുതെ വെറുതെ പറയും ഓ ഓ ഓ പറയുന്നുണ്ടായിരുന്നു.
4: ഈ കോട്ടയം ഭാഗത്തൊക്കെ ഈ ഓന്ന് പറയുമ്പോ ഓ അങ്ങനെ പറയാറില്ലോ, അങ്ങനെ ഒരു പുച്ഛം പുച്ഛാണ്. പക്ഷെ പാലക്കാട് അതൊരു സന്തോഷം. ഓക്കെ, അപ്പോ ഷക്കീല ചേച്ചി പറയൂ, ദൃശ്യം ത്രീയില് ലാലേട്ടൻ പിടിക്കപ്പെടണോ അതോ രക്ഷപ്പെടണോ?
7: എന്താ പറയാ, ഇപ്പൊ ഒരു പിതാവിന്റെ വികാരത്തോടുകൂടി നോക്കുമ്പോ അന്ന് ചെയ്തത് ശരിയാണ്.
4: ശരിയാണ്, പിതാവും മാതാവും അപ്പുറത്തുണ്ട് കേട്ടോ, അത് മറക്കരുത്.
7: അതെ അതെ അതെ. അപ്പം അത് മകൻ നഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെ ഭാഗത്ത് നോക്കുമ്പോ
4: അതും ശരിയാണ്,
7: അവരുടെ വികാരവും മാനിക്കണമല്ലോ.
4: അല്ല, എന്തായാലും ഒരു തെറ്റ് സംഭവിച്ചു, പക്ഷെ അത് നിയമപരമായിട്ട് നോക്കുമ്പോ അത് തെറ്റ് തന്നെയാണ്. അപ്പൊ നിയമത്തിന് മുമ്പ് സറണ്ടർ ആവണ്ടേന്നാണ് ഞാൻ ചോദിച്ചത്.
7: തീർച്ചയായും
4: വേണം അല്ലേ?
7: അതെ അതെ.
4: വേറെ അവിടെ അവിടെ ഇമോഷൻസിനൊന്നും വാല്യൂ ഇല്ല.
7: ഇല്ല ഇല്ല, എന്നിട്ട് പിന്നെ നിയമം ആ പിന്നെ തെറ്റിന്റെ ഇതിനനുസരിച്ചിട്ട് ഒന്നില്ലെങ്കില് ആ തെറ്റ് ആളെ പിന്നെ വിടാ, അല്ലെങ്കിൽ വിടാതിരിക്കുക,
4: ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കണം, അങ്ങനെയല്ല പറഞ്ഞേ അല്ലേ? പാവ എത്ര കാലത്ത് വെച്ചിട്ട് ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് മുന്നോട്ട് പോകുന്ന അല്ലേ, നീര് നീര്.
7: അവർക്ക് അവരെ ഇത് രഹസ്യം സൂക്ഷിക്കുന്നതോറും അവരുടെ മനസ്സിനും ഭയങ്കര
4: ടെൻഷനാണ്. അതെ അതെ അതെ. അപ്പൊ അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു, അങ്ങനെയല്ലേ?
7: അതെ അതെ, നല്ലതായിരുന്നു.
4: ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
7: ആശംസ ദൃശ്യം ത്രീ മോഹൻലാലിന്, മോഹൻലാലിന്റെ അഡ്വാൻസ് അതെ 21 രണ്ടു ദിവസം ഉണ്ടല്ലേ.
4: അതെ, അപ്പോ പെരുന്നാൾ ആശംസകൾ.
7: എല്ലാവർക്കും ഒരു ശുഭദിനം ആയിക്കോട്ടെ.
4: ഓക്കെ, ദൃശ്യം ത്രീ എപ്പോഴാണ് കാണാൻ പോകാൻ
7: ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഷാഹിദ് വന്ന് ചോദിച്ചു, ഉമ്മി സീറ്റ് ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യട്ടെ എന്ന്. അപ്പൊ ആ നോക്കിക്കാന്ന് പറഞ്ഞു.
4: ധൈര്യമായിട്ട് നീ ബുക്ക് ചെയ്തോന്ന് പറഞ്ഞേക്ക് കേട്ടോ.
7: പറഞ്ഞു പറഞ്ഞു.
4: ഓക്കെ, താങ്ക് യു.
7: അങ്ങനെ ഫസ്റ്റ് ഡേ ഒന്നും പോയില്ല, ഇതിപ്പോ ഇത് ദൃശ്യം ആയതുകൊണ്ട്
4: പോകാനും
7: അറിയില്ല. ഫുൾ ബുക്കിംഗ് ആണ്.
4: അതെ, ഫുൾ ബുക്കിംഗ് ആണ്. എന്തായാലും വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം, വിളിച്ചത് ഷക്കീല ചേച്ചിയായിരുന്നു. അപ്പോ രണ്ടു വശത്തും ശരികളുണ്ട്, പക്ഷെ എങ്കിൽ കൂടിയും നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അഭിപ്രായം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
8: സുഖമായിട്ടിരിക്കുന്നു
4: ഓമൻ ചേച്ചി?
8: ഓ സുഖമായിട്ടിരിക്കുന്നു. നല്ല ക്ലൈമറ്റ് രാവിലെ.
4: നല്ല ക്ലൈമറ്റ് അല്ലേ? എങ്ങനത്തെ ക്ലൈമറ്റ് ആണ് കൈതക്കുഴിയിൽ?
8: കൈതക്കുഴിയില് പടിഞ്ഞാറ് വശത്തേലും മഴക്കാറുണ്ട്, മൂടൽ. കിഴക്ക് വശത്ത് നല്ല വെയിലുണ്ട്.
4: രണ്ടുണ്ടല്ലേ, വെയിലുണ്ട് മഴക്കാറുണ്ട്.
8: അതുകൊണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് സൂപ്പർ ആണ്.
4: സൂപ്പർ ആണ്. അപ്പൊ എപ്പോ വേണേലും മഴയും വരാം, എപ്പോ വേണേലും അത് മാറി വെയിലും ആവാം.
8: കാരണം ഇന്ന് പ്രത്യേകം പറയാനുള്ളത് ഞങ്ങളുടെ അവിടെ ഇന്ന് മാര്യം പൂജ ഗംഭീരമാണ്.
4: അപ്പൊ അതുകൊണ്ട് മഴ പെയ്യരുത് എന്നല്ലേ പറയാനുള്ളത്?
8: മഴ പാടില്ല. മഴ പെയ്താൽ നാല്
4: പ്രയാസം
8: തുടങ്ങും, വേലയും പെടിയൊക്കെ. അപ്പൊ അത് കുളത്തില്ല, കുളമാകും.
4: കുളമായിപ്പോ. അങ്ങനെ കുളം ആവാതിരിക്കണമെങ്കിൽ മഴ പെയ്യാതിരിക്കണം, വെയിൽ മതി അല്ലേ?
8: മഴ ഇന്ന് പെയ്യാതിരിക്കണം, അതാണ്.
4: മഴ പെയ്യില്ലായിരിക്കും, കുറച്ചു നേരത്തെങ്കിലും മഴ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ ഇടുവായിരിക്കും.
8: ഇപ്പൊ പെയ്താലും കുഴപ്പമില്ല, വൈകുന്നേരം.
4: വൈകുന്നേരം ഇല്ലാതിരുന്നാൽ മതി. പൊതുവെ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകുന്നേരം ഒക്കെയാണ് മഴ വരുന്നത് കേട്ടോ.
8: അതെ അതെ, അതുകൊണ്ടാണ് ഒരു പേടി.
4: ഇല്ല, അങ്ങനെ പേടി കണ്ട ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല.
8: ഓക്കെ,
4: അപ്പോ ഓമന ചേച്ചി, ദൃശ്യം സിനിമ കണ്ടിട്ടുണ്ടോ അതോ?
8: ഓ കണ്ടിട്ടുണ്ട്,
4: ടിവിയില്. അതെ, ഒരുപാട് തവണ വരുന്ന സിനിമയാണല്ലോ അല്ലേ. അപ്പൊ എന്താണ് അഭിപ്രായം ദൃശ്യം സിനിമയെ കുറിച്ച്? അടുത്തത് മോഹൻലാൽ പിടിക്കപ്പെടണം എന്നാണോ?
8: പിടിക്കപ്പെടണം പറഞ്ഞാ മോഹൻലാൽ പിടിക്കപ്പെടാനും പാടില്ല, ആ കുട്ടിയെ കൊല്ലാനും പാടില്ല.
4: അത് അത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു.
8: അത് കഴിഞ്ഞു.
4: അത് കഴിഞ്ഞു. ഇനിയിപ്പോ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല.
8: പറ്റില്ല. അപ്പൊ ആ അമ്മയ്ക്ക് നല്ല സങ്കടമാണല്ലോ മകൻ പോയവര്.
4: അതെ അതെ അതെ.
8: അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കും
4: നിയമപരമായിട്ട് മോഹൻലാൽ ജോർജ് കൂട്ടി ശിക്ഷിക്കപ്പെടണം അല്ലേ?
8: ശിക്ഷിക്കപ്പെടണം. അങ്ങനെ
4: ചെയ്യാൻ പാടില്ല. അങ്ങനെ അബദ്ധത്തിൽ ചെയ്തു പോയാൽ പോലും അത് ഒരു ക്രൈം തന്നെയാണല്ലോ.
8: എന്തായാലും എന്തെങ്കിലും പറഞ്ഞ് ശിക്ഷിക്കപ്പെടാം, പക്ഷെ കൊല്ലാൻ പാടില്ല.
4: കൊല്ലാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാൻ?
8: എന്റെ അഭിപ്രായം.
4: വിഷസ് ആർക്കാ കൊടുക്കാനുള്ളത്?
8: മാരിയം പൂജയായിട്ട് 4 മണിക്ക് ഓഫീസ് വിട്ട് 5 മണിക്ക് പോകുമ്പോ നീളിക്കൊന്ന് ശരിയാട്ടൊന്ന്
4: മാരിയമ്മ പൂജ കാണാനായിട്ടല്ലേ?
8: കാണാനായിട്ട് നല്ല വേലയും ആനയും നല്ല ആഘോഷമാണ് ഇവിടെ.
4: ഓക്കെ ഓക്കെ,
8: അതുകൊണ്ട് കുഞ്ഞിനെ ക്ഷണിക്കുന്നു.
4: താങ്ക് യു,
8: എല്ലാവരെയും
4: ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കണേ.
8: പേരക്കുട്ടിക്ക് പിറന്നാൾ ആശംസ.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഓമന ചേച്ചിയാണ്. അപ്പൊ ഓമന ചേച്ചിയും രണ്ട് വശത്ത് നിൽക്കുന്നുണ്ടെങ്കിലും എങ്കിലും ഒരു അമ്മയുടെ വേദന കാണുന്നുണ്ട് കേട്ടോ ഓമന ചേച്ചി. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണ് നോക്കട്ടെ. ഹലോ,
9: ഹലോ, ഗുഡ് മോർണിംഗ് മോനെ.
4: വെരി വെരി ഗുഡ് മോർണിംഗ്.
9: ഞാൻ പ്രേമമ്മയാണ്.
4: പ്രേമമ്മ വിളിച്ചില്ലല്ലോ, വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചിരുന്നു.
9: ഞാൻ കൊറേ ആയിട്ട് ഇപ്പൊ മോനെ മാത്രമേ
4: വിളിക്കാറുള്ളൂ. വേറെ ആരോടെങ്കിലും ഇഷ്ടക്കേടുണ്ടോ?
9: ഒരാളോട് ഇഷ്ടക്കേടില്ല.
4: അങ്ങനെ ചിന്തിക്കണം, എല്ലാരെയും വിളിക്കണം കേട്ടോ.
9: എല്ലാരെയും വിളിക്കാൻ എനിക്ക് പറയാനുള്ള വിഷയമായിരിക്കില്ലേ, അതുകൊണ്ടാണ് വിളിക്കുക.
4: അതുകൊണ്ടാ വിളിക്കാത്തല്ലേ. അപ്പൊ പറയൂ, ദൃശ്യത്തെ കുറിച്ച് പറയൂ. ദൃശ്യം 3-ൽ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണ്ടേ?
9: തീർച്ചയായിട്ടും
4: വേണം.
9: പറയാനാണ് വിളിച്ചത്.
4: ആരും ജോർജ് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ജോർജ് കുട്ടിയെ അത് പണ്ടൊക്കെ സപ്പോർട്ട് ചെയ്തു, പക്ഷെ ഇപ്പൊ മാറിയല്ലേ.
9: കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. കാരണം കൊണ്ടാണ്.
4: അതെ, ജോർജ് കുട്ടി ഒരു ബോൺ ക്രിമിനൽ ആണല്ലേ.
9: തീർച്ചയായിട്ടും ആസൂത്രിതമായിട്ട് കൂട്ടലോടെ.
4: ഒരു സാധാരണക്കാരനല്ല, ഇന്റലിജന്റ് ക്രിമിനൽ ആണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ശിക്ഷിക്കപ്പെടണം. ഇനിയെങ്കിലും ശിക്ഷിക്കപ്പെടണം. അന്ന് ചെറിയ കുട്ടികളായിരുന്നു.
9: അതെ അതെ അതെ.
4: ഇന്ന് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ.
9: ആയിട്ടുണ്ടാവും, ഇത്രയും വർഷമായി.
4: അതെ,
9: ഇനി ഏതായാലും ധ്യാനം കൂടാൻ പോവാതിരിക്കണം.
4: അതെ, ധ്യാനം കൂടാൻ പോരുത്.
9: അതെന്തായാലും വേണം. ഈ ദൃശ്യം 3 കൂടി
4: അവസാനിപ്പിക്കണം. ഇനിയും ടെൻഷൻ അടിക്കാൻ വയ്യ അല്ലേ.
9: അതെ, പിന്നെ ജോർജ് കുട്ടിയുടെ ലൈഫ് അങ്ങനെ തന്നെയാണല്ലോ. ജീവിച്ച് മരിക്കാന്ന് പറയില്ല.
4: തീർച്ചയായിട്ടും നീർ ജീവിക്കുകയാണല്ലോ.
9: ആണ്, അതിനേക്കാളും ഭേദം കുറ്റം ചെയ്ത്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവണ ആ തലവേദന എത്രയാ.
4: ഇങ്ങനെ ഒരു
9: അതെ കുറ്റവാളി പിടിക്കാതിരിക്കുമ്പോ അവർക്കുള്ള ഇത്രയും കഷ്ടപ്പെട്ട ക്രൈം നടന്ന് കണ്ടുപിടിച്ചിട്ടേ.
4: അതെ, അവർക്ക് തെളിവില്ലാതെ പോകുമ്പോ അത് വല്ലാത്ത.
9: അതെ, അത് വലിയൊരു ഇതല്ലേ, വിഷമല്ലേ.
4: അവർക്ക് അവരുടെ ഭാഗത്തു കൂടെ ചിന്തിക്കണം.
9: ചിന്തിക്കണം, തീർച്ചയായിട്ടും വേണം അത്. തീർച്ചയായിട്ടും.
4: അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
9: എല്ലാവർക്കും മോനെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആട്ടെ. മോനും ഒരു നല്ല ദിവസം.
4: താങ്ക് യു പ്രേമമ്മ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. പ്രേമമ്മയാണ് വിളിച്ചത്. അപ്പോ 100% ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണം ദൃശ്യം 3 എന്നാണ് പറഞ്ഞത്. കാര്യം അതൊരു ക്രിമിനൽ ആണ്. ഈ ഒരു ദൃശ്യം 3 ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ അച്ഛനൊരു ക്രിമിനൽ ആണെന്ന് അറിയരുത് എന്ന് പറഞ്ഞിട്ട് ജോർജ് കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ അത് അത്രയും എന്താ പറയാ, ഒരു പ്ലാൻ ചെയ്ത് കൊലപാതകം സംഭവിച്ചു. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അത്രയും ബ്രില്ലിയന്റ് ആയിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു ക്രിമിനൽ മൈൻഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടണം എന്നാണ് പ്രേമമ്മ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
10: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്?
10: എന്റെ പേര് അരുൺ എന്നാണ്.
4: അരുൺ, അരുൺ എവിടെന്നാ വിളിക്കുന്നത്?
10: എന്റെ വീട് കോട്ടയക്കാടാണ്, പക്ഷെ ഞാൻ വിളിക്കുന്നത് ഇപ്പൊ കോട്ടയത്തുനിന്നാണ്.
4: കോട്ടയത്തുനിന്നാണ് അരുൺ. ഫസ്റ്റ് ടൈം ആണ് സംസാരിക്കുന്നത്?
10: അതെ അതെ.
4: ഓക്കെ, എന്താ ചെയ്യുന്നത് കോട്ടയത്ത്?
10: ഞാൻ കോട്ടയക്കാട്ടിലുള്ള നിർമ്മലമ്മയുടെ മകനാണ്.
4: ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നേരത്തെ വിളിച്ച് പറഞ്ഞു.
10: അമ്മ വിളിച്ചിരുന്നോ?
4: ആ, വിളിച്ചിരുന്നു വിളിച്ചിരുന്നു.
10: ആ ശരി, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്.
4: അമ്മ അതിന് മുന്നേ ഒരു സർപ്രൈസ് തന്നായിരുന്നു.
10: ഇന്ന് അമ്മയുടെ പിറന്നാൾ കൂടെയാണ്.
4: ആ, അത് പറഞ്ഞില്ല കേട്ടോ. ആ ഒരു കാര്യം പറഞ്ഞില്ല.
10: ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അത് വിഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന്
4: വിചാരിച്ചു. പക്ഷെ അമ്മ ഒരു മുഴം മുന്നേ അങ്ങ് എറിഞ്ഞു.
10: അമ്മയ്ക്ക് അതിന്റെ ടൈമിംഗ് ഒക്കെ അറിയാലോ.
4: അതെ, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് മമ്മി.
10: അതെ അതെ. എനിക്കിതിന്റെ സമയം അറിയില്ലായിരുന്നു.
4: കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ പറഞ്ഞില്ല. ഫസ്റ്റ് കോളർ ആയിരുന്നു ഇന്ന്. ഇന്ന് സ്വന്തം പിറന്നാളാണെന്നൊന്നും പറഞ്ഞില്ല, ആശംസകൾ അറിയിക്കുന്നു കേട്ടോ.
10: ഓക്കെ,
4: അപ്പൊ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു രണ്ടുപേർക്കും.
10: ഇനിയിപ്പോ
4: നാട്ടിലേക്ക് എപ്പോഴാണ്?
10: സുനിൽ.
4: എന്റെ പേര് സുനിൽ. അതെ അതെ. നാട്ടിലേക്ക് എപ്പോഴാണ്?
10: അമ്മ വീട്ടിലുള്ള ആളെ പോലെ തന്നെയാണ് എപ്പോഴും
4: പറയാറുള്ളത് അല്ലേ.
10: ഒന്നും പറയും. നാട്ടിലേക്ക് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം, മക്കൾ അവിടെ വീട്ടിലാണ്. അപ്പൊ എല്ലാ ആഴ്ചയും പോവും, ഇപ്പൊ ഈ സൺഡേ പോവും.
4: ഓക്കെ ഓക്കെ. അപ്പോ അരുൺ, നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൃശ്യം 3 ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ?
10: അതില് വരുൺ എന്ന് പറയുന്ന കഥാപാത്രം കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, വരുൺ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കഥ തന്നെ പോകില്ലായിരുന്നല്ലോ. പിന്നെ അതൊക്കെ ആപേക്ഷികമാണല്ലോ, കഥയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ.
4: അല്ല എങ്കിലും ഒരു ഒരു പ്രേക്ഷകൻ എന്ന ഒരു രീതിയിൽ, വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടേണ്ട ആളല്ലേ.
10: അതെ അതെ തീർച്ചയായിട്ടും
4: ആണ്. ഓക്കെ,
10: നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്.
4: തുല്യരാണ് അല്ലേ.
10: ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് അല്ലേ.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
10: അപ്പോ ഡിലേ ആയാലും ജസ്റ്റിസ് പാലിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം.
4: നിയമം എന്താ പറയുക, നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ഒരു നിയമം അർഹിക്കുന്ന, നീതി അർഹിക്കുന്ന ഒരു ഫാമിലി കൂടെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു അരുൺ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് അരുണാണ്. അരുണിന്റെ അമ്മ നിർമ്മലമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. എൻജോയ് ചെയ്യാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: നിറം എന്ന ചിത്രത്തിലെ ഒരു നല്ല പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ.
4: ഹലോ, നമസ്കാരം. ഞാൻ ശക്തിവേലാണ്.
3: ശക്തിവേൽ ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്.
4: നമസ്കാരം, ഗുഡ്
3: മോർണിംഗ്.
4: അല്ലല്ല, ആദ്യമായിട്ടല്ല, ഞാൻ ഒരു 12 വർഷത്തിന് മുന്നേ വിളിച്ചതാണ്.
3: 12 വർഷത്തിന് മുന്നേ എന്ന് പറയുമ്പോ 2014ലോ?
4: 14. കാരണം അതെ, ഞാൻ സ്ഥിരമായ വൈകുന്നേരം 7 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ,
3: സ്റ്റാർ കോർണർ.
4: ആ, സ്റ്റാർ കോർണർ, അതില് ഫസ്റ്റ് കോളർ നമ്മളെയായിരുന്നു.
3: ആണല്ലേ, പിന്നെന്ത് പറ്റി 12 വർഷം ഗ്യാപ്പ് എടുത്ത്?
4: ഗ്യാപ്പ് എടുത്ത് പറഞ്ഞാൽ ഞാൻ വർക്കിന്റെ ഒരു തിരക്കിലും പിന്നെ നമുക്ക് കേൾക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു.
3: എന്നാലും ഈ 12 വർഷമൊക്കെ കുറച്ചൊക്കെ കൂടുതലല്ലേ ചേട്ടാ?
4: ഇല്ലല്ല, ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഞാൻ വിളിക്കുമായിരുന്നു, പക്ഷെ നമുക്ക് കോള് കണക്ട് ആവുള്ള പിന്നെ ടൈമൊക്കെ മാറിയപ്പോ ഞാൻ ഇപ്പൊ വിളിച്ചതും കിട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്.
3: എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം. നമ്മള് ഫസ്റ്റ് ടൈം ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അല്ലേ?
4: അതെ അതെ, ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ടൈം ആയിരുന്നു.
3: ഓക്കെ, അപ്പോ ശക്തിവേൽ ചേട്ടാ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: വീട്ടില് അമ്മ, രണ്ട് കുട്ടികള്, ഭാര്യ.
3: ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
4: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
3: അപ്പോ ദൃശ്യം 3 വരുന്ന സമയത്ത് ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ?
4: ജോർജ് കുട്ടി തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം,
3: എല്ലാവർക്കും അറിയാം.
4: അർഹതപ്പെടുകയാണെങ്കിൽ
3: അർഹതപ്പെട്ട ശിക്ഷ കിട്ടണം, അങ്ങനെയല്ലേ?
4: അല്ല, അതാണ് അതിന്റെ ശരിയെന്ന് തോന്നുന്നു.
3: നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് അത് വേണം അല്ലേ? ഒരിക്കലും ശിക്ഷിക്കപ്പെടാതിരിക്കരുത് അല്ലേ? എല്ലാവർക്കും തെറ്റ് ചെയ്തു എന്ന് അറിയാം, പക്ഷെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടാതിരിക്കല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
4: ആശംസകൾ ഇന്ന് പിറന്നാളും വിവാഹ ആശംസ, വിവാഹ ഭാഷ ആഘോഷിക്കുന്നവർക്കും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കാം.
3: ഓക്കെ, ഇനി 2038 വിളിക്കാൻ നിൽക്കരുത്, ഇടയ്ക്ക് വിളിക്കാം കേട്ടോ.
4: ഇല്ലല്ല, ഇടയ്ക്ക് വിളിക്കാം ഞാൻ, അടുത്ത ഒരു വിളിക്കാം ഞാൻ വിളിക്കാം.
3: താങ്ക് യു സർ. വിളിച്ചത് ശക്തിവേൽ ചേട്ടനായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം വിളിച്ചതാണ്. എന്തായാലും 12 വർഷങ്ങൾക്ക് ശേഷം അഹല്യ FM ഇങ്ങനെ ഓർത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഓക്കെ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാണ്? പറയൂ ചേട്ടാ. ദൃശ്യം 3-ൽ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണോ?
5: തീർച്ചയായും
3: ശിക്ഷിക്കപ്പെടണം അല്ലേ? ആണെങ്കിലും ആരാണെങ്കിലും രാജാവാണെങ്കിലും അല്ലേ? അതെ അതെ, ശരിക്കും അതെ, പോലീസുകാരെ നിയമത്തെയൊക്കെ വെല്ലുവിളിക്കുന്നത് പോലെയാവും അല്ലേ? ഓക്കെ, അത് റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നതും.
5: താങ്ക്
3: യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അപ്പോ ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ഏത് രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞത്, അത് ശരിയാണ്. പിന്നെ കാലങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, നമ്മളുടെ ചിന്താഗതിയൊക്കെ മാറി കേട്ടോ. പണ്ടൊക്കെ ആകുമ്പോ നമ്മള് ജോർജ് കുട്ടിയുടെ കൂടെ നിൽക്കുമായിരുന്നു അല്ലെ? ദൃശ്യം 1-ലും 2-ഉം ഒക്കെ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടലേ, രക്ഷപ്പെടണേ രക്ഷപ്പെടണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ആളുകളൊക്കെ മാറി, 10-12 വർഷം കൂടെ ആളുകളുടെ ചിന്താഗതിയൊക്കെ അങ്ങ് മാറി എന്ന് എനിക്ക് ഇപ്പോൾ ഓരോരുത്തരും വിളിച്ച് പറയുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ഒരാള് പോലും ജോർജ് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതാണ് എനിക്ക് അതിശയം ഉണ്ടാക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
6: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
3: വിനോദായിട്ടാ സുഖമായിട്ടിരിക്കുന്നു. ഹലോ
6: ഹലോ ആ കേൾക്കുന്നുണ്ട്?
3: സുഖമായിട്ടിരിക്കുന്നു.
6: ആ സുഖമായിട്ടിരിക്കുന്നു.
3: സുഖമായിട്ടിരിക്കുന്നു. അപ്പോ പറയൂ, ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണോ ദൃശ്യം 3-ൽ?
6: പിന്നെ ജോർജ് കുട്ടിയുടെ കാര്യം നമ്മൾ പറയട്ടെ. നമുക്ക് ജോർജ് കുട്ടിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിലിം ഒന്നും ഇനി നെക്സ്റ്റ് 2 3, 4, 5 ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ അതിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മളുടെ ആ ഒരു തിങ്കിങ് പവർ, അതായത് നമ്മളെ ചിന്തിക്കുന്ന നമ്മളുടെ ചിന്ത അവസാനിക്കുന്നിടത്താണല്ലോ മറ്റവർ ചിന്തിക്കുന്നത്, ഫിലിമിലെ ആൾക്കാര്. അപ്പോ ഒരുപക്ഷെ വേറെയും ചില കഥകൾ അതിൽ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ
3: നമുക്ക് അതിൽ അതൊക്കെ വിടാം. എനിക്ക് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ഞാൻ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ?
6: ഓ അങ്ങനെയാണ്, അപ്പൊ അത് മാത്രം പറഞ്ഞാൽ മതി അല്ലേ?
3: മാത്രം മതി നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
6: ജോർജ് കുട്ടി ഞാന് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം, അതിന് യാതൊരു സംശയവും ഇല്ല.
3: അവിടെ വേറെ അപ്പീലൊന്നും ഇല്ല അല്ലേ?
6: ഇല്ല, വേറെ അപ്പീലൊന്നും ഇല്ല. കാരണം തെറ്റാണ്, നമുക്ക് ആ ദേഷ്യം തീർക്കാനായിട്ട് നമുക്ക് ഒരു കയ്യോ കാലോ കൊടുത്തിട്ടാ മതിയായിരുന്നു, കൊല്ലേണ്ട ആവശ്യം
3: ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ശിക്ഷിക്കപ്പെടണം.
6: ശിക്ഷിക്കപ്പെടണം.
3: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് ആശംസ കൊടുക്കാനുള്ളത്?
6: ആശംസ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസ. നമുക്ക്
3: വിനോദ ഏട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. വിളിച്ചത് വിനോദ് ചെറുപ്പിള്ളശ്ശേരിയായിരുന്നു. അപ്പോ നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ.
7: ഹലോ, നമസ്കാരം സുനിൽ.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഇതാരാണ്?
7: ജഗൻ
3: ചേട്ടാ, പറയൂ. ദൃശ്യം 3-ൽ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ?
7: ഓ, അത് സത്യത്തിൽ ആന്റണി പെരുമ്പാവൂർ വിചാരിക്കണം.
3: ആന്റണി പെരുമ്പാവൂർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, പക്ഷെ ജഗൻ മലപ്പുറം വിചാരിക്കുന്ന എന്താണ്?
7: വിചാരിക്കുന്നത് അതൊരു ഫാമിലിയിൽ വന്നൊരു ട്രാജഡിയാണ്.
3: എല്ലാവർക്കും അറിയാം ട്രാജഡിയാണ്, അതിനുശേഷം സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ജോർജ് കുട്ടി ശിക്ഷ അർഹിക്കുന്നുണ്ട്. ജോർജ് കുട്ടിയും കുടുംബവും, ജോർജ് കുട്ടി മാത്രമല്ല ജോർജ് കുട്ടിയും ഫാമിലി
7: കുടുംബവും തെറ്റ് ചെയ്യാവുന്ന ആളും തെറ്റ് ചെയ്യുന്ന കൂട്ടു നിൽക്കുന്ന ആളുകളും തീർച്ചയായിട്ടും
3: ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. അതിപ്പോ ജോർജ് കുട്ടി ആണെങ്കിലും മീന ആണെങ്കിലും റാണി ആണെങ്കിലും
7: ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അതില് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല,
3: വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആശംസ അറിയിക്കാനുള്ളത്?
7: ആശംസകൾ അറിയിക്കാനുള്ളത് സുനിൽ, നമ്മളുടെ എല്ലാ അറിഞ്ഞിലുള്ള സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം നേർന്നു. അതേപോലെ എന്റെ മോള്, ചെറിയ മോള് അബാക്കസിൽ സ്റ്റേറ്റ് ലെവലിൽ എത്തവണ കിട്ടിയിട്ടുണ്ട്. അതിന് നല്ലൊരു ആശംസകളോട് പറയുന്നു.
3: ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു. ജഗൻ ചേട്ടൻ പറഞ്ഞത് ജോർജ് കുട്ടി എന്തായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ്. അടുത്തൊരു കോൾ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കൊല്ലശ്ശേരിയിൽ നിന്നും പറന്നു വരുമ്പോൾ
3: ബാലൻ ചേട്ടാ പറയൂ, ദൃശ്യം 3-ൽ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണോ?
8: തീർച്ചയായും തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. കാരണം പറഞ്ഞ തെറ്റ് ചെയ്ത ഒരാളെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല.
3: രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല അല്ലേ?
8: പാടില്ല. പക്ഷെ 4-ാം ഭാഗം വരികയാണെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്.
3: 4-ാം ഭാഗത്തിനുള്ള പ്ലാനിങ്സ് ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണ്ട. ഇനി 4-ഉം 5-ഉം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാലാകാലങ്ങളോളം പോവല്ലോ ഈ സിനിമ അല്ലേ?
8: മനുഷ്യനെ
3: ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ശിക്ഷിക്കപ്പെടണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ, ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കാനുള്ളത്?
8: ഇന്നിപ്പോ നമ്മുടെ കൃഷ്ണൻ ദേവത്തിന്റെ പേരക്കുട്ടി ശ്രീരാജിന് ആശംസകള്.
3: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ബാലൻ ചേട്ടനാണ് വിളിച്ചത്. 4-ാം ഭാഗം വരികയാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട, കാര്യം 4-ാം ഭാഗത്തുള്ളൊരു സ്റ്റോറി വേണമല്ലോ. പക്ഷെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമൊക്കെ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ കേട്ടോ, അതിനുള്ള കഴിവൊക്കെ ജീത്തു ജോസഫിനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആളുകളുടെ ചിന്താഗതിയൊക്കെ അങ്ങ് മാറി കേട്ടോ, പഴയതുപോലെയൊന്നുമല്ല മാറി. പണ്ടൊക്കെ നമ്മൾ ജോർജ് കുട്ടി സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. കാര്യം നമുക്ക് മനസ്സിലായി ജോർജ് കുട്ടി നമ്മൾ ചിന്തിക്കാത്തൊരാളാണ്, പുള്ളി ഭയങ്കര ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണ്, ഏത് രീതിയിൽ ചിന്തിക്കുന്നു നമുക്ക് തന്നെ ഒരു പിടി തരുന്നില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടണം എന്നാണ് എല്ലാവരുടെയും പക്ഷം. ഓക്കെ, അപ്പൊ എന്തായാലും സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
9: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
9: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ
3: കൃഷ്ണൻ ചേട്ടാ പറയൂ, ജോർജ് കുട്ടി ദൃശ്യത്തിൽ ശിക്ഷിക്കപ്പെടണോ? ദൃശ്യം 3-ൽ
9: അതായത് കുറ്റം ചെയ്തവര് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിന് യാതൊരു സംശയമില്ല.
3: അതിപ്പോ എന്താണെങ്കിലും ഒരു പ്രശ്നമില്ല അല്ലേ?
9: അത് ദൈവം തമ്മിൽ വന്നാലും ശരി, ആരാണെങ്കിലും ശരി,
3: കുറ്റം ചെയ്യാൻ മാത്രമല്ല അത് മറച്ചു വെച്ചു അല്ലേ? എത്ര വർഷങ്ങൾ മറച്ചു വെച്ചു അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ശിക്ഷിക്കപ്പെടണം.
9: പിന്നെ അത് സംശയമില്ല, ഇനി വരുന്നതും അങ്ങനെ തന്നെ ആകട്ടെ.
3: ഓക്കെ ആവട്ടെ. അപ്പൊ ചേട്ടാ ഇന്ന് ആർക്കാ വിശ്വാസം കൊടുക്കാനുള്ളത്?
9: ഇന്ന് എന്റെ ശേഷം മകൻ പിന്നെ ശ്രീരാജ് 15-ാമത്തെ ബർത്ത്ഡേ ആണ്. അതിന് എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി 1000 പറന്ന ആശംസകൾ നേരുന്നു. അപ്പാപ്പൻ, അമ്മാമ്മ ചിന്താമണി, വലിയമ്മ നിഷ, വലിയച്ഛൻ ബാസുദേവ്, ശ്രീവേദ,
3: എല്ലാവർക്കും എല്ലാവരുമായിട്ട് ആശംസ അറിയിക്കും. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അപ്പോൾ കൃഷ്ണൻ ചേട്ടൻ്റെ പേരക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ? പട്ടാളം എന്ന ചിത്രത്തിലെ ഒരു അതിമനോഹരമായ ഗാനം വരുന്നു, എൻജോയ് ചെയ്യാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: പട്ടാളം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം. കുറച്ചധികം മെസ്സേജുകളുണ്ട്, കുറച്ചെണ്ണം വായിച്ചു നോക്കാം. ഉഷ ചേച്ചിയുടെ മെസ്സേജാണ് ആദ്യം വായിക്കുന്നത്. ഉഷ വളവ് ബാലം, എനിക്ക് ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ഉഷ ചേച്ചിയുടെ. അപ്പോൾ എന്തായാലും ഉഷ ചേച്ചിയുടെ പിറന്നാളാണെന്ന് തോന്നുന്നു. ആശംസകൾ നേരുന്നു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആശംസകൾ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉഷ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. സ്നേഹത്തോടെ നോക്കിയാൽ എല്ലാം മനോഹരമാണ്, ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം കുറ്റങ്ങളാണ്. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ്. മറ്റൊരാളുടെ നന്മയും തിന്മയും നല്ലത് നോക്കിയാൽ നല്ലതേ കാണൂ, കുറ്റങ്ങൾ നോക്കിയാൽ കുറ്റങ്ങൾ മാത്രമേ കാണൂ. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ നേർന്നുകൊണ്ട് സമീറ കരുവാരക്കുണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സമീറ ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, പലരും ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോർത്ത് തല പുകയ്ക്കുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയികൾ. ശുഭദിനം നേരുന്നു. സുലൈ അയനിക്കോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം അഹല്യ. വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത്. ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. എല്ലാ കൂട്ടുകാർക്കും FM എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. വിളയോടിയിലെ കൃഷ്ണൻചേട്ടന്റെ പേരക്കുട്ടി ശ്രീരാഗിന് 1000 പിറന്നാൾ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. സത്യഭാമ ചിറ്റൂർ, സത്യഭാമ അമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ് മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. അതായത് വരുണിനെ കൊല ചെയ്തിരുന്നെങ്കിൽ വരുണിന്റെ അമ്മയുടെ അധികാരം ഉപയോഗിച്ച് അവൻ രക്ഷപ്പെടുകയും വീണ്ടും വീണ്ടും ഈ തെറ്റുകൾ ചെയ്യാതിരുന്നെങ്കിൽ അങ്ങനെയായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യും. അതിനാൽ ജോർജ് കുട്ടി ചെയ്ത് നന്ന എന്ന് ഞാൻ പറയുള്ളൂ. അതിനാൽ ജോർജ് കുട്ടിയും ഫാമിലിയും മാപ്പുസാക്ഷികളാക്കി വെറുതെ വിടണം എന്നാണ് എന്റെ വ്യക്തിപരമായ ആഗ്രഹം. ജോർജ് കുട്ടി പിടിക്കപ്പെട്ടാൽ കഥ അവിടെ അവസാനിച്ചു. പിടിക്കപ്പെട്ടില്ല എങ്കിൽ ദൃശ്യം 4 കാത്തിരിക്കാം. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ശുഭദിനാശംസകൾ. ബൈശാന്തി സുമേഷ് എലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അതിപ്പോ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ് അല്ലേ. ജോർജ് കുട്ടി ഇപ്പോൾ നമ്മൾ ആ കഥ അവിടെ ആ ഒരു സിനിമ വല്ലാത്തൊരു സിനിമയാണ്. ദൃശ്യം 1 ആണെങ്കിലും 2 ആണെങ്കിലും ഇതിപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ജോർജ് കുട്ടിയുടെ കൂടെ നിൽക്കാനായിട്ട് തോന്നുമെങ്കിലും, പക്ഷേ ദൃശ്യം 2 വരുന്ന സമയത്ത് അയ്യോ ഇത്രയും കാര്യങ്ങൾ ജോർജ് കുട്ടി ചെയ്തോ. ഒരു സിനിമയെ കണ്ടാൽ മതി. എങ്കിലും അത് എന്താ പറയുക, അത് ഇത്രയും ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണോ എന്നൊക്കെ പലപ്പോഴും നമുക്കിങ്ങനെ തോന്നിപ്പോവല്ലേ. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അതിന് തീർച്ചയായിട്ടും ഒരു നല്ലൊരു എൻഡിങ് വേണം. കൃത്യമായിട്ട് നമ്മുടെ നാടിന് അനുയോജ്യമല്ലൊരു എൻഡിംഗ് ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ചൈനയിൽ ദൃശ്യം 1 തന്നെ അങ്ങനെ ഒരു എൻഡിങ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ജോർജ് കുട്ടി കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലൈമാക്സിൽ നിന്ന് ഒരു ഡിഫറൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ജോർജ് കുട്ടി അവിടെ കീഴടങ്ങുകയാണ്. പക്ഷേ അവിടുത്തെ നിയമം ഒരിക്കലും സമ്മതിക്കില്ല. ഒരു ക്രിമിനൽ ഒരു കുറ്റം ചെയ്തതിന് ശേഷം രക്ഷപ്പെടാനായിട്ട് അവിടുത്തെ നിയമം സമ്മതിക്കില്ല. സിനിമയിൽ പോലും സമ്മതിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു എൻഡ് അവിടെ ഉണ്ടായത്. ഓക്കെ, നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
5: ഹലോ
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
5: ഹലോ
4: ഹലോ ഫോണൊക്കെ ചെയ്തിട്ട് വേറെ എവിടേക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ച ആൾക്ക് ആശംസകൾ നേരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു വല്ലാത്തൊരു ഒരു സിനിമയാണ്. അപ്പോൾ ഇനി നമ്മളെന്താ പറയുക, ഇപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞു. നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ ജോർജ് കുട്ടിയുടെ മക്കളൊക്കെ വലുതായി അല്ലേ, കുറച്ചുകൂടെ സെറ്റിൽഡായി. ഇനിയിപ്പോൾ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ആ കൊലപാതകം എന്നതിലുപരി അതിപ്പോൾ ആ ഒരു പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ ആ ഒരു സാഹചര്യത്തിൽ അറിയാതെ ചെയ്തു പോയതാണ്. പക്ഷെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങളല്ല, അതെല്ലാം ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണം. നമ്മളിപ്പോൾ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷിക്കപ്പെടണ്ടേ അല്ലേ, അങ്ങനെയല്ല അത് അവസാനിക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന ഷക്കിൽ ചേച്ചിയുടെ മെസ്സേജാണ്, വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിൽ. സുനിൽ പറഞ്ഞത് ശരിയാണ്, ഇന്ന് രാവിലെ ഉദിച്ച സൂര്യനും വെയിലും നല്ലൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിരുന്നു. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചായി, മേഘാവൃതമായി. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഷക്കീൽ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിർമ്മലാമ്മയ്ക്ക് പിറന്നാൾ ആശംസകളും അമ്മയുടെ മകന് വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആശംസകൾ അറിയിച്ചുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? സുരേഷ് കൃഷ്ണൻകുട്ടി. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോ പറയൂ, ജോർജ് കുട്ടി ദൃശ്യം 3-ൽ ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ?
5: ജോർജ് കുട്ടിന്റെ കാര്യം പറഞ്ഞു, ദൃശ്യത്തിന് കാര്യം പറഞ്ഞപ്പോ ഒരു ഉപകഥ പറയട്ടാണ്.
4: പറഞ്ഞോളൂ.
5: ദൃശ്യം ഫസ്റ്റ്, അതായത് എറണാകുളം കവിത തിയേറ്ററിൽ റിലീസ് ആവുന്നു.
4: അതെ,
5: ഞങ്ങളൊരു 12 സിനിമ തിയേറ്ററിൽ പോകുന്നു, കാണാൻ പോകുന്നു.
4: അതെ,
5: 10 പേര് നേരത്തെ അടുത്തൊന്ന് ലാൻഡായി. ടിക്കറ്റ് എന്റെ കയ്യിലായിരുന്നു, ഞാനും എന്റെ ഒരു അന്വേഷണം കൂട്ടുകാരൻ.
4: ഓക്കെ,
5: ഞങ്ങൾ ബൈക്കിൽ പോയിരുന്നു. ബൈക്കിൽ പോകുമ്പോഴത്തേക്കും കത്തിരിക്കടവ് പാലത്ത് വെച്ച് ഒരിച്ചൊരു ആക്സിഡന്റ്
4: സ്വന്തം വണ്ടി പോയ വണ്ടി
5: എന്താ, ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഞാൻ ഓടിക്കുന്നത്.
4: ഓക്കെ ഓക്കെ.
5: അപ്പച്ചി ബൈക്ക് ആക്സിഡന്റ് വീണു, എന്റെ കൈ മൊത്തം എല്ലാം പോറി, അവിടേക്ക് അത് വിട്ട്
4: പോറി.
5: ഞാൻ പിന്നെ നേരെ സിറ്റി ഹോസ്പിറ്റലിൽ പോയി.
4: ഓക്കെ, സിനിമയ്ക്ക് പോകാൻ പറ്റും.
5: എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം മരുന്നൊക്കെ വെച്ച് കെട്ടി. നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ല വേനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അവരാരും അറിയത്തില്ല, ഞങ്ങൾ ആരും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് ഞാൻ ചുമ്മാ നടന്നുപോയി. നടന്നുപോയിട്ട് ടിക്കറ്റ് കൊടുത്ത് സിനിമ കയറി. സിനിമ കയറിയപ്പോ സിനിമ കണ്ട് സിനിമ നല്ല രസമായിരുന്നു. അപ്പൊ എനിക്ക് ആ സിനിമയുടെ ഹരത്തിൽ എന്റെ വേദനയൊക്കെ പോയി.
4: വേദനയൊക്കെ പോയല്ലേ?
5: അതെ, വേദനയൊക്കെ മറി. പിന്നെ ക്ലൈമാക്സ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞു, ഇനി സംഭവിച്ചു,
4: ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു അല്ലേ, നിങ്ങൾ ആരെയും വിഷമിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അത് ആ
5: സഹിച്ചു. ഒരിക്കലും ദൃശ്യം പറയുന്ന കത്തിരിക്കളവ് പാലും ആക്സിഡന്റ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഓർമ്മയില്ല.
4: ദൃശ്യം സിനിമ തിയേറ്ററിലല്ല, ടിവിയിൽ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഓർമ്മയായിരിക്കും അല്ലേ?
5: തീർച്ചയായിട്ടും.
4: ഇപ്പോഴും ആ മുറിപ്പാടുകൾ ഉണ്ടോ കയ്യിലൊക്കെ?
5: അതില്ല, അത് ചെറിയ
4: അതൊക്കെ പോയി. ഓക്കെ, അപ്പൊ പറയൂ, ഇനി കാര്യത്തിലേക്ക് വരാം. ദൃശ്യം 3-ൽ ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടേണ്ട, എന്താണ് അഭിപ്രായം?
5: പിന്നെ ജോർജ് കുട്ടി പാവല്ലേ, കാര്യം അതൊരു പുള്ളി ചെയ്തതല്ലോ,
4: നിവർത്തികളുകൊണ്ട് ചെയ്തതല്ലേ? പുള്ളി പുള്ളി ചെയ്തതല്ല,
5: പറ്റിപ്പോയതാണ്.
4: പുള്ളിയല്ലേ കൊലപാതകം ചെയ്തത് അല്ലേ, അതിനുശേഷം കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ.
5: അതെ അതെ, കൊലപാതകം ചെയ്താ വരുന്നല്ലോ, പുള്ളി ചെയ്യണമെന്ന്
4: പിന്നെ
5: ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം കൊല്ലം സാഹിത്യ രംഗവേദിയുടെ ഒരു പുരസ്കാരം, കവിതാ പുരസ്കാരത്തിൽ എനിക്ക് ചെറിയ അവാർഡ്
4: ഉണ്ടായിരുന്നു. കൺഗ്രാചുലേഷൻസ് കേട്ടോ. ഇനിയും ഇതുപോലെയുള്ള ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ, അവാർഡുകളൊക്കെ കിട്ടാനായിട്ട് പറ്റട്ടെ. അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായിട്ട് മാറട്ടെ, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറുണ്ട്, എല്ലാം എഴുതാറുണ്ട്. അപ്പൊ ഇനിയും എഴുതുക, ഇനിയും അംഗീകാരങ്ങൾ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
5: താങ്ക് യു
4: സോ മച്ച്, ഒരുപാട് സന്തോഷം. വിളിച്ചത് സുരേഷ് കൃഷ്ണൻകുട്ടി ആയിരുന്നു. ചേട്ടാ നേരെ തിരിച്ചാണ് പറഞ്ഞത്, ഇത്രയും നേരം പറഞ്ഞിട്ടില്ല, ലിസണേഴ്സ് പറഞ്ഞിട്ടില്ല, അഭിപ്രായമായിരുന്നില്ല. ജോർജ് കുട്ടി ശിക്ഷിക്കപ്പെടണം, അദ്ദേഹം ഒരു പാവല്ലേ, നിവൃത്തികേട് കൊണ്ട് ചെയ്തതല്ലേ എന്നാണ് പറഞ്ഞത്. അത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സമയം 8 കഴിഞ്ഞ് 57 ആയിരിക്കുന്നു. അടുത്ത ഒരു പാട്ട് വരുന്നുണ്ട്, ഇനി കോൾസ് ഒന്നും എടുക്കുന്നില്ല, ഒരു പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം ഞാൻ ബാക്കി മെസ്സേജൊക്കെ വായിക്കുന്നതായിരിക്കും. നല്ലൊരു പാട്ടാണ്, റൺവേ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം. എൻജോയ് ചെയ്തോ.

0: നൂറ് ശതമാനം 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ്.

0: Ahilya wishes. Your lovely wishes on Ahilya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
1: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശേഷ ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ പുതിയ മന്ത്രിസഭ, പുതിയ ഭരണം കേരളത്തിലേക്ക് അങ്ങ് വന്നിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ പ്രമുഖ പത്രങ്ങളും മെയിൻ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രധാന പത്രം കേട്ടോ, ഞാൻ രാവിലെ പത്രം എടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ പേജ് എന്താ കീറിപ്പോയതാണ്. പത്രമൊക്കെ കറക്റ്റായിട്ട് ഇട്ടുകൂടെ, ഈ പേജ് കീറിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പത്രം കൊണ്ടുവരുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചുപോയി. പിന്നെ ഒരു നിമിഷം എടുത്ത് ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കീറിയതല്ല, അത് അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആരും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ആ പത്രം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയ്യോ പേജ് കീറിപ്പോയല്ലോ, പത്രത്തിൻ്റെ പേജ് കീറിയിരിക്കുന്നല്ലോ ഒന്നും ചിന്തിക്കരുത്. അത് പേജ് കീറിയതല്ല. ഓക്കെ, എന്തായാലും പത്രത്തിലേക്ക് വരുന്ന സമയത്ത് പുതിയ മന്ത്രിസഭയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു എന്നുള്ള വാർത്തകളൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര June 15 മുതൽ, വയോജന ക്ഷേമത്തിന് പ്രത്യേക വകുപ്പ്, ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ കൂട്ടി, അംഗനവാടി, പ്രീ പ്രൈമറി സ്കൂൾ പാചക തൊഴിലാളി വേതനം 1000 രൂപ കൂട്ടി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. സ്ത്രീകൾക്ക് നൽകിയ വാക്കു പാലിച്ചും ആശാവർക്കർമാരെ ചേർത്ത് പിടിച്ചും VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ിൽ 2 എണ്ണം അതിവേഗം നടപ്പാക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര June 15 മുതൽ നടപ്പിലാക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഊന്നൽ നൽകിയാവും നടപ്പിലാക്കുക. വിശദാംശങ്ങൾ വരും ആഴ്ചകളിൽ തീരുമാനിക്കും. വയോജന ക്ഷേമത്തിന് 2 മാസത്തിനകം പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ഈ രംഗത്തെ ജപ്പാൻ മാതൃക പഠിക്കും. ശേഷിക്കുന്ന 3 ഗ്യാരണ്ടികൾ 6 മാസത്തിനകം നടപ്പാക്കും. മറ്റ് പ്രഖ്യാപനങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3000 രൂപ കൂട്ടി 12000 രൂപയാക്കി. ആദ്യഘട്ടമെന്ന നിലയിലുള്ള വർധനയാണിത്. വിരമിക്കൽ ആനുകൂല്യങ്ങൾ 1 മാസത്തിനകം തീരുമാനിക്കും. സാമ്പത്തിക ബാധ്യതയടക്കം പരിശോധിച്ചായിരിക്കും ഇത് നടപ്പിലാക്കുക. അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനം 1000 രൂപ വീതം കൂട്ടിയിട്ടുണ്ട്. സംസ്ഥാനം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കുന്നതിന് ധവളപത്രം ഇറക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാന പേജിൽ കൊടുത്തിട്ടുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. അകത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് അകത്ത പേജ് നോക്കട്ടെ കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. 21 പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്കായി മുതിർന്ന അംഗം ജി സുധാകരനെ പ്രോം ടൈം സ്പീക്കറായി നിയമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദെൻ എബോള ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം എന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള എബോള വ്യാപനത്തെ രാജ്യാന്തര തലത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം. കോവിഡ് പോലൊരു വ്യാപനത്തിന് സാധ്യതയില്ല എങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു കാര്യം, 5 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന് തൊഴിൽ മന്ത്രാലയം. 5 മണിക്കൂറിന് ശേഷം ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും ഇടവേള നൽകണം. ഖനികളുമായി ബന്ധപ്പെട്ട് ഭൂനിരപ്പിന് താഴെ ജോലികളിൽ ഏർപ്പെടുന്നവരുടെ ഷിഫ്റ്റ് 8 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി തൊഴിൽ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. മുൻപുണ്ടായിരുന്ന തൊഴിൽ നിയമങ്ങളിൽ വിശ്രമസമയം സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്തപ്പോൾ ഇക്കാര്യം ഉൾപ്പെടുത്തിയിരുന്നില്ല. 5 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുത്, 5 മണിക്കൂറിന് ശേഷം 1/2 മണിക്കൂറെങ്കിലും ഇടവേള കൊടുക്കണമെന്നൊരു വിജ്ഞാപനം സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീണ്ടും അകത്തെ പേജിലേക്ക് പോയി നോക്കാം കേട്ടോ. അകത്തെ പേജിലേക്ക് പോയി ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബൈക്ക് ലോറിയിൽ ഇടിച്ച് കയറി 2 പേർ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആലത്തൂരിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 2 ചെറിയ കുട്ടികളല്ല, യുവാക്കളാണ്. 22 ഉം 21 ഉം വയസ്സിലിട്ടുള്ള യുവാക്കളാണ് അത് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ, വാഹനാപകടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ സ്പീഡൊന്ന് കുറച്ച് പോവുക, അത് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ കയ്യിലല്ല ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത്, നമ്മുടെ കയ്യിലല്ല എങ്കിൽ പോലും ഒരു 50% നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപകടങ്ങളുടെ ആഘാതം കുറയ്ക്കാനായിട്ട് സ്പീഡ് കുറയ്ക്കുമ്പോൾ പറ്റും. അപ്പം അതുകൊണ്ടൊന്ന് സ്പീഡ് കുറച്ച് പോവുക. നിങ്ങൾ സാധാരണ പോകുന്ന സ്പീഡിനേക്കാളും ഒരു 10-20 കിലോമീറ്റർ സ്പീഡ് കുറച്ച് പോവുക. ഒരല്പം വൈകി എത്തിയാലും കുഴപ്പമില്ലെന്നല്ലേ, നമ്മൾ സേഫായിട്ട് എത്തിയാൽ പോരെ അല്ലേ. അപ്പോൾ കുറച്ച് വൈകി എത്തിയാലും കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 2-വീലർ ഓടിക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ റെസ്പെക്ട് ചെയ്യുക കേട്ടോ, റോഡിലൂടെ പോകുന്ന

സമയത്ത് മറ്റുള്ള വാഹനങ്ങളെയും കാൽനടക്കാരെയൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാനും കൂടെ ശ്രമിക്കുക. അടുത്തൊരു കാര്യം, മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ദൃശ്യവിസ്മയമൊരുക്കി ഊട്ടിയിലെ പുഷ്പമേളയ്ക്ക് തുടക്കമായിട്ടുണ്ട്. സസ്യോദ്യാനത്തിൽ നടക്കുന്ന 128-ാമത്തെ പുഷ്പമേളയാണിത്. 1.14 ലക്ഷം കൊറോണേഷൻ പൂക്കളാൽ ഒരുക്കിയ ചെന്നൈ റെയിൽവേ സ്റ്റേഷനും 80,000 പൂക്കളാൽ ഒരുക്കിയ മഹാബലിപുരം ക്ഷേത്രത്തിന്റെ പുഷ്പമാതൃകയടക്കമുള്ള 20-ഓളം ശില്പങ്ങളാണ് മുഖ്യ ആകർഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ഊട്ടിയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതാ ഇപ്പോൾ പോയിക്കോളൂ. പുഷ്പമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിരക്ക് കൂടുതലായിരിക്കും പുഷ്പമേളയ്ക്കുള്ളതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി മെസ്സേജസ് വായിക്കാം. കുറച്ച് മെസ്സേജസ് ഉണ്ട്. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് കൂടെ പറയുന്നു. അടുത്ത മെസ്സേജ് ഷക്കീല ചേച്ചിയുടെ മെസ്സേജ് വരെയാണ് വായിച്ചത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിലൂട്ട. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ ദൃശ്യം 4 കാണേണ്ടി വരും. നിർമ്മലമ്മയുടെ മകനും പ്രിയതമനും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ഒപ്പം നിർമ്മലമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ 1,000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കും അഹല്യ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഇന്നിര ചേച്ചി, പെരുവമ്പ്. ഇന്നിര ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. ഒരു കൈയബദ്ധമല്ലേ, വെറുതെ വിട്ടുകൂടെ. അതാണ് എന്റെ അഭിപ്രായം. അതാണ് എല്ലാവരുടെയും എല്ലാവർക്കും ഒരു ഗുഡ് ഡേ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചി കൊട്ടേക്കാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു കൈയബദ്ധം ഓക്കെ, അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ഒരു കൈയബദ്ധമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ കുഞ്ഞിപ്പ ചേട്ടന്റെ മെസ്സേജാണ്. നമസ്കാരം സുനിൽജി. ജോർജ് കുട്ടി എന്തായാലും ശിക്ഷയ്ക്ക് അർഹനാണ്. നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന എടപ്പാളിലെ പൊതുപ്രവർത്തകൻ മുരളി മേലപ്പാട്ടിന് ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ നേരുന്നു. കുഞ്ഞിപ്പ പന്താവൂർ. കുഞ്ഞിപ്പ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. നല്ല ടോപ്പിക്. സുനിൽ പറഞ്ഞതുപോലെ ചിന്താഗതിയൊക്കെ മാറിപ്പോയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ജോർജ് കുട്ടി അത്രയും നിവർത്തികേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തൊക്കെയായാലും ജോർജ് കുട്ടി ജയിച്ച് വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. തെറ്റ് തന്നെയാണ്. എന്നാലും ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ജഗൻ ചേട്ടന്റെ മോൻ ആശംസകൾ. കൃഷ്ണൻചേട്ടന്റെ പേരക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, ഗിരിജകുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ലിഷികക്കുട്ടി, പിന്നെ സുനിലിനും ഒരു അടിപൊളി കിടുക്കാജി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ് ആലാമരം. ഷീബ ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ. ഞാൻ ചെന്നൈയിൽ നിന്നും വിനോദ് ചെർപ്പുളശ്ശേരിയാണ്. ആദ്യമായി അഹല്യ FM റേഡിയോയിലെ എല്ലാ ടീംസിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചങ്കുകൾക്കും മെയ്ദിനമോ? ഇത് എനിക്കൊന്ന് പഴയ മെയ്ദിനം മീൻസ് മെയ്ദിനം കഴിഞ്ഞില്ലേ? ഓക്കെ, മെയ് മാസത്തിലെ ദിവസം ആശംസിക്കുന്നത് അങ്ങനെയായിരിക്കും അല്ലേ. ജോർജ് കുട്ടി ആ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെടണമായിരുന്നു എന്ന ചോദ്യത്തിന് ധാർമ്മികതയുടെയും കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകാം. ഒരു വശത്ത് നിയമവ്യവസ്ഥയോടുള്ള നീതിയും കൊലപാതകത്തിന്റെ ഗൌരവവും കണക്കിലെടുക്കുമ്പോൾ അവൻ ജയിലിൽ പോകേണ്ടതായിരുന്നു. എന്നാൽ മറുവശത്ത് ആ കുറ്റം ആത്മരക്ഷാർത്ഥം സംഭവിച്ചതാണെന്നും ദുർനടത്തപ്പുകാരനായ ചെറുപ്പക്കാരന്റെ ഭീഷണിയിൽ നിന്നും കുടുംബത്തെ രക്ഷിക്കാൻ അവൻ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല എന്നും ചിന്തിക്കുമ്പോൾ അവൻ ശിക്ഷ അർഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിനോദേട്ടൻ. അടുത്ത മെസ്സേജ് ഗോപിനാഥൻ ചേട്ടൻ്റെ ഒരു മെസ്സേജാണ്. മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും ഗോപിനാഥൻ ചേട്ടൻ്റെ ഒരു നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ. ഹായ് സുനിൽ, ഒരു കാര്യം കൂടെ പറയട്ടെ. അഹല്യയിലെ ടോപ്പിക്കിന് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. കുറച്ച് മാസികയിൽ എഴുത്തുകൾ വരുന്നുണ്ട്. ചെറിയ പുരസ്കാരവും കിട്ടി, സന്തോഷം. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സുരേഷ് കൃഷ്ണൻകുട്ടിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പുരസ്കാരത്തിന്റെ ചിത്രം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷം. അതെ, നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യം ഇപ്പോൾ മെസ്സേജ് അയച്ച് തുടങ്ങി അപ്പോഴാണ് മെസ്സേജ് നല്ലതാണെന്നൊക്കെ നമ്മൾ അഭിപ്രായമൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ സ്വന്തം വായിച്ചു നോക്കുന്ന സമയത്തും അത് നല്ല എഴുത്താണല്ലോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ കഴിവുകളും ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അത് ഡെവലപ്പ് ചെയ്യുന്നതും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് സുരേഷ് കൃഷ്ണൻകുട്ടി. ഒരുപാട് സന്തോഷം. ഇനിയും ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കട്ടെ സുരേഷ് കൃഷ്ണൻകുട്ടിക്ക്. സുരേഷ് കൃഷ്ണൻകുട്ടി നമ്മുടെ ഒരു ലിസ്ണറാണ് എന്ന് പറയുന്ന രീതിയിൽ അഭിമാനിക്കുന്ന ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന രീതിയിൽ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സുരേഷ് ഏട്ടനെ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്,
കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ശുഭദിനം സുനിൽ, പാട്ടുകളെല്ലാം പൊളിയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കവിത മോഹൻദാസാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെക്കുറെ എല്ലാ മെസ്സേജസും വായിച്ചിട്ടുണ്ട്, ഇനി വായിക്കാൻ പെൻഡിംഗ് ഒന്നുമില്ല. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ആശംസകൾ. വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും മാറിയിരിക്കുന്നു, ചിന്താഗതിയൊക്കെ മാറിയിരിക്കുന്നു അല്ലേ. പഴയതുപോലെ ജോർജ് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. എല്ലാവരും മാറി കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. നമ്മളുടെ നിയമവ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പലർക്കും തോന്നാം ഇതൊരു ടോപ്പിക്കാണോ, ഇതൊരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്നൊക്കെ തോന്നാം. നമ്മളെല്ലാ കാര്യത്തോടും നമുക്കൊരു അഭിപ്രായം വേണം, കാഴ്ചപ്പാട് വേണമല്ലേ. നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ദൃശ്യം സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. അതിനൊക്കെ ഈ മീഡിയാസ് കൊടുത്തൊരു പേര് ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇത് ഒരു പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ഒരു 1% അല്ലെങ്കിൽ 0.1% എങ്കിലും ആളുകളെ സ്വാധീനിക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അറ്റ്ലീസ്റ്റ് പുതിയ കുട്ടികളിലെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നമ്മൾ അത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാവാം ആളുകൾ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്. മോഹൻലാലിനെ മാപ്പ് സാക്ഷിയായി വിട്ടുകൂടെ, സിറ്റുവേഷൻ കൊണ്ട് ചെയ്തതല്ലേ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കവിത ചേച്ചി. അതെ, സിറ്റുവേഷൻ കൊണ്ട് ചെയ്തതാണ്. പക്ഷെ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. പിന്നെ അതൊക്കെ ആ ഒരു റൈറ്ററിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ ഒരു പ്രത്യേക കഴിവൊക്കെ തന്നെയാണ്. മോഹൻലാൽ പാവം തന്നെയാണല്ലേ. ആ ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്തായാലും എല്ലാവരും വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. ഒരുപാട് സന്തോഷം. എല്ലാവരോടും സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിടവാങ്ങുന്നു. ഇനി നമുക്ക് വെള്ളിയാഴ്ച കാണാം അഹല്യ വിഷസിലൂടെ. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം. Tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak tak t

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Celluloid.
3: നമസ്കാരം. സെലോയിഡിന്റെ എപ്പിസോഡിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. സെലോയിഡുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വെറുമൊരു സിനിമയല്ല, മറിച്ച് ഒരു അനുഭവമാണ്. മലയാള സിനിമയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിയ രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം. സിനിമയുടെ ആദ്യ നിമിഷങ്ങൾ മുതൽ പ്രേക്ഷകനെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകത്തേക്ക് തളച്ചിടുന്ന ആ മാന്ത്രികതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സെലോയിഡിൽ സംസാരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിലെ വന്യമായ മലബാർ കാടുകൾ, അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്ന തേവൻ എന്ന പാണൻ, അതായത് ഈ ഒരു പാണന്റെ കഥാപാത്രം ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത് അർജുൻ അശോകനാണ്. വഴുതെറ്റി ഒരു പഴയ തറവാട്ടിൽ എത്തുകയാണ് ഈ ഒരു പാണൻ, കുടുമൻ പൂറ്റിയുടെ മരം. അവിടെ പൂറ്റിയും അയാളുടെ പാചകക്കാരും. ഈ പൂറ്റിയായി വേഷമിടുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഹാനടൻ മമ്മൂട്ടി, പാചകക്കാരനായിട്ട് എത്തുന്നത് സിദ്ധാർത്ഥ് ഭരതനാണ്. ഈ രണ്ടുപേര് മാത്രമേ ഈ ഒരു മനയിലുള്ളൂ. പൂറ്റി തേവനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനുശേഷം ഭക്ഷണം നൽകുന്നു. പക്ഷേ അവിടെയാണ് ആ ഒരു കഥയിലെ ആദ്യത്തെ കളി തുടങ്ങുന്നത്. മനയ്ക്കുള്ളിൽ കയറിയാൽ പിന്നെ പുറത്തേക്ക് പോകാനാവില്ല. ആകാശത്തെ ചന്ദ്രൻ പോലും അവിടെ മാറുന്നില്ല. കാലം അവിടെ നിശ്ചലമാണ്. പൂറ്റിയുടെ ഓരോ വാക്കിലും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ക്രൂരത എന്താണ്? തേവൻ തന്റെ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന ആ പ്രാഥമിക ശ്രമങ്ങളും മനയ്ക്കുള്ളിൽ നിഗൂഢമായ മുറികളും നമ്മെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലാണ് സംവിധായകൻ അവതരിപ്പിക്കുന്നത്. ഈ മന സത്യത്തിൽ ഒരു തടവറയാണോ അതോ മറ്റൊരു ലോകമാണോ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു കഥ വികസിക്കുന്നത്. സെലോയിഡിൽ തുടർന്ന് കേൾക്കാം മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: പകിടകളിയും അധികാരത്തിന്റെ രാഷ്ട്രീയവും സെല്ലൗഡിലെ സിനിമ വിശേഷം ഭ്രമയുഗം തുടർന്ന് കേൾക്കാം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. കഥയിലെ ഏറ്റവും മാരകമായ ഒരു രംഗമാണ് പോറ്റിയും തേവനും തമ്മിലുള്ള പകിടകളി. ഇത് വെറുമൊരു കളിയല്ല, മറിച്ച് അധികാരത്തിന്റെ ചൂതാട്ടമാണ്. തോറ്റാൽ തേവൻ തന്റെ സ്വത്തം പണയപ്പെടുത്തി പോറ്റിയുടെ അടിമയാകണം. മമ്മൂക്കിയുടെ പോറ്റി എന്ന കഥാപാത്രം ആ പകിട ഉരുട്ടുമ്പോൾ നമ്മൾ കാണുന്നത് ഒരാളെ മാനസികമായിട്ട് എങ്ങനെ തകർക്കാമെന്നൊരു കാര്യമാണ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ വരുന്നൊരു കാര്യം. കൊടുമൻ പോറ്റി എന്ന മനുഷ്യനല്ല അവിടെയുള്ളത്, മറിച്ച് അയാളുടെ രൂപം ധരിച്ച ഒരു ചാത്തനാണ്. അധികാരത്തിനോടുള്ള അടങ്ങാത്ത ആർത്തിയാണ് ആ ഒരു ചാത്തൻ. കഥയിലെ ഓരോ ലെയറിലും മനുഷ്യന്റെ അടിമത്തത്തെ കുറിച്ചും ജാതി വ്യവസ്ഥയെ കുറിച്ചും ചിത്രം സംസാരിക്കുന്നുണ്ട്. പാചകക്കാരനായ സിദ്ധാർത്ഥ് ഭരതന്റെ കഥാപാത്രം പോറ്റിയുടെ യഥാർത്ഥ ചരിത്രം തേവനോട് വെളിപ്പെടുത്തുന്ന ഭാഗം വളരെ വിപുലമായി തന്നെ ഈ കഥയിൽ വിവരിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ചാത്തൻ ഒരുക്കുന്ന ആ മാന്ത്രിക മതിലുകൾ പ്രേക്ഷകനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. 12 മിനിറ്റ് നീളുന്ന ഒരു സംസാരത്തിൽ പോലും ഒതുങ്ങാത്തത്ര നിഗൂഢതകളാണ് ആ മനയുടെ ഓരോ ഭിത്തിയിലും ഒളിഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി എന്ന വിസ്മയം, അതിലെ ഒരു ദൃശ്യാനുഭവം, ആ ഒരു കാര്യം കൂടി ഈ ഒരു സിനിമയിൽ പറയാതിരിക്കാനായി സാധിക്കില്ല. തുടർന്ന് കേൾക്കാം സെല്ലൗഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: മടങ്ങിയെത്താം സെല്ലാർഡിലേക്ക്. സെല്ലാർഡിലെ ഇന്നത്തെ സിനിമാ വിശേഷം ഭ്രമയുഗം. വിശേഷങ്ങൾ പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. തുടർന്ന് കേൾക്കാം ഇനി സെല്ലാർഡിലെ ഈ ഒരു സമയമുണ്ടല്ലോ, മമ്മൂട്ടി എന്ന നടന്റെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടിയാണ് ഞാൻ നീക്കി വെക്കാൻ പോകുന്നത്. സംഭവം കൊടുവൻ പൂറ്റി. യെസ്, കൊടുവൻ പൂറ്റിയായി അദ്ദേഹം നടത്തുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ പല്ലുകൾ കാണിച്ചുള്ള ചിരിയും പാതിരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളും, ഇത് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും മികച്ച നെഗറ്റീവ് വേഷങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. കഥയിൽ ഓരോ തവണയും അദ്ദേഹം ആ ഒരു സ്ക്രീനിൽ വരുമ്പോഴുണ്ടാക്കുന്ന ഒരുതരം വിറയലുണ്ട്, അത് ഫീൽ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനുമാണെന്നുള്ളതാണ്. ഒരു വിറയൽ തീർച്ചയായിട്ടും നമുക്ക് അനുഭവപ്പെടും എന്നൊരു കാര്യമുണ്ട്. പിന്നെ ഇതിന്റെ മേക്കിംഗ്, പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ ചെയ്യുക എന്നത് ഒരു വലിയ റിസ്ക് തന്നെയാണല്ലേ. പക്ഷേ ആ നിറമില്ലായ്മയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. നിഴലുകളും വെളിച്ചവും വെച്ച് ഒരു ഹൊറർ മൂഡ് എങ്ങനെ സൃഷ്ടിക്കാം എന്ന് ഷെഹനാദ് ജാൽ എന്ന സിനിമാറ്റോഗ്രാഫർ കാണിച്ചു തരുന്നുണ്ട്. ക്രിസ്റ്റസ് ഈവരുടെ സംഗീതം, ആ പാണൻ പാട്ടുകളും വന്യമായ താളങ്ങളും സിനിമയുടെ പശ്ചാത്തലത്തിലും മുഴങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ആ 18-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നുള്ളൊരു കാര്യമുണ്ട്. സൗണ്ട് ഡിസൈനിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞാലും തീരാത്ത അത്രയും അടിപൊളിയായിട്ടാണ് ഈ ഒരു സിനിമയിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രമേൽ റിയലിസ്റ്റിക് ആണെന്നുള്ളതാണ്. ആ കാറ്റും മഴയും മനയ്ക്കുള്ളിലെ ഞെരുക്കങ്ങളും അത്രമേൽ റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിനിമയുടെ ഓരോ സെക്കൻഡും ഒരു ക്ലാസിക് ഹൊറർ ചിത്രത്തിന്റെ എല്ലാ ഗുണങ്ങളും പുലർത്തുന്ന ഒന്ന് തന്നെയാണ്. അധികാര കൈമാറ്റം, ഭ്രമയുഗത്തിന്റെ സമാപ്തി. അതെ, ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇനി നമുക്ക് ഈ ഒരു സിനിമയിൽ പറയാനായി ബാക്കിയുണ്ട്. കേൾക്കാം സെല്ലാർഡിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് ഖലീഫ് 90.4 കേട്ടുകൂടാ.

0: Celluloid.
1: Once again, welcome back to Celluloid. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. തുടർന്ന് കേൾക്കാം ബ്രഹ്മയുഗം. ഒടുവിൽ ഈ ഒരു സിനിമ അതിന്റെ ശക്തമായ ക്ലൈമാക്സിൽ കിടക്കുന്നു. ചാത്തനെ തളയ്ക്കാനും ആ മനയ്ക്ക് പുറത്ത് കടക്കാനും ദേവനും പാചകക്കാരനും നടത്തുന്ന ജീവ മരണ പോരാട്ടം. പ്ലോട്ടിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പാചകക്കാരൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. അധികാരം ഒരു കയ്യിൽ നിന്നും മറ്റൊരു കയ്യിലേക്ക് മാറുമ്പോൾ അവിടെ മാറ്റമില്ലാതെ തുടരുന്നത് സാധാരണക്കാരന്റെ വിധി മാത്രമാണല്ലേ. മന തകർന്നു വീഴുമ്പോഴും ചാത്തൻ തന്റെ രൂപം മാറ്റി വീണ്ടും വരുന്നത് കാണിക്കുമ്പോൾ സിനിമ നൽകുന്ന സന്ദേശം വളരെ വെളിവ് തന്നെയാണ്. അധികാരം ഒരിക്കലും നശിക്കുന്നില്ല, അത് രൂപം മാറുന്നു എന്ന് മാത്രം. അല്ലെ, സിനിമ അവസാനിക്കുമ്പോൾ ദേവൻ പുഴ കടന്ന് അപ്പുറം എത്തുന്നുണ്ടെങ്കിലും അവിടെ അവനെ കാത്തിരിക്കുന്നത് മറ്റൊരു തരം അടിമത്തം തന്നെയാണ്. സിനിമയുടെ ഓരോ സീനും ഓരോ വലിയ രാഷ്ട്രീയ പാഠമാണ് കേട്ടോ. ബ്രഹ്മയുഗം എന്ന സിനിമ മലയാളികൾക്ക് അഭിമാനത്തോടെ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാവുന്ന ഒരു വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു അനുഭവം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹോം തിയേറ്ററിൽ ഇരുന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അങ്ങനെ ഈ ഒരു സിനിമ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ സെല്ലോഡിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മികച്ച കഥയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും സ്റ്റേ സേഫ്. Love Cinema by from your RG Aiya. Studio with Ahali from 90.4 KTK2 Kutukudam.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: ഹലോ ഹലോ, ചെക്ക് മൈക്ക് ടെസ്റ്റിംഗ്, 1 2 3. കേൾക്കാമെന്ന് കരുതുന്നു, ആരും പേടിക്കണ്ട. ഇത് നിങ്ങളുടെ റേഡിയോ സെറ്റ് കംപ്ലൈന്റ് ആയതൊന്നും അല്ല, ഞാനൊന്ന് സ്പീഡ് കൂട്ടിയതാണ്. കാരണം നമ്മൾ ഇന്നുള്ളത് കാലിഡോസ്കോപ്പിലാണ്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഒരു കാര്യം ഞാൻ ആദ്യമേ ചോദിക്കുകയാണ്, ഒരു ചോദ്യമാണ്, അല്ലെ ചോദ്യമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എനിക്ക് ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. അഹല്യ FM 90.4 എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കാം. വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ, ഒരു കാര്യമില്ലാതെ വെറുതെ വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും കൂടുമോ ഇല്ലയോ? അതാണ് എന്റെ ചോദ്യം. ചോദ്യം വളരെ ക്ലിയർ അല്ലേ? വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആയുസ്സും ആരോഗ്യമൊക്കെ കൂടുമോന്ന്.
4: കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം, നടനടന്നാൽ പുലരി മഴ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വീട്ടിൽ വെറുതെ സീരിയലും കണ്ടിരുന്ന് ഉപ്പേരി തിന്നതിനേക്കാൾ നല്ലത് എങ്ങോട്ടെങ്കിലും ഒന്ന് വണ്ടി വിടുന്നതാണ് എന്നൊരു പുതിയ പഠനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും കൂടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ എങ്ങനെയാണല്ലേ യാത്ര എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇടുന്നതും വണ്ടർലസ്റ്റ് എന്ന് ക്യാപ്ഷൻ കൊടുക്കുന്നതും മാത്രമാണ് നമ്മുടെ മെയിൻ ഐറ്റം. പക്ഷേ സംഗതി കുറച്ച് സീരിയസ് ആയിട്ടുള്ള യാത്രകളെ കുറിച്ചിട്ടാണ് പറയണേ. ഈ ഇടയ്ക്കൊരു റിപ്പോർട്ട് കണ്ടതാണ് യാത്ര പോയാൽ ആയുസ് കൂടും ആരോഗ്യം കൂടും എന്നൊക്കെ. അപ്പോ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്, വെറുതെ വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും കൂടില്ല, ഇടയ്ക്കൊക്കെ യാത്ര പോകണം, ശരീരത്തിന് കുറച്ച് പണി കിട്ടുമ്പോ ആളൊന്ന് ഉഷാറാകും എന്നാണ് പഠനം പറയുന്നത്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓസ്ട്രേലിയയിലെ ചില ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു സംശയം. എന്തായാലും അവര് വെറുതെ ഇരുന്നില്ല, സംശയം തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സംശയം തീർത്തപ്പോ അവരൊരു ഭയങ്കര സംഭവം കണ്ടുപിടിച്ചു. അതിനവരിട്ട പേരാണ് എൻട്രോപ്പി എന്നുള്ളത്. എന്റെ അമ്മോ, എന്താ പേര്! കേൾക്കുമ്പോ ഷോക്ക് അടിക്കുന്ന ഒരു ഫീലാണ്. പേടിക്കണ്ട, അതൊരു പുതിയ അസുഖമൊന്നുമല്ല. നമ്മുടെ ശരീരം കാലക്രമേണ ഒന്ന് ലൂസ് ആവും അത്രേ. അങ്ങനെ ആകുന്ന ഒരു പരിപാടിയാണ്. അതായത് പ്രായമാകുമ്പോ നമ്മുടെ ബോഡിയിലെ സിസ്റ്റംസ് ഒക്കെ പണിമുടക്കാൻ തുടങ്ങില്ലേ, അതിനെയാണ് ഈ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഈ എൻട്രോപ്പിയിലേക്ക് പോവാതിരിക്കാൻ, എൻട്രോപ്പിയിലേക്ക് വിടാതെ നമ്മുടെ ശരീരത്തെ സൂപ്പർ ആക്കി വെക്കാൻ, സൂപ്പർ കൂളാക്കി വെക്കാൻ, സൂപ്പർ ഫ്രീക്ക് ആക്കി വെക്കാൻ ഒരു വിദ്യയുണ്ട്. ആ വിദ്യയാണ് യാത്ര എന്നാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മൾ വണ്ടിയെടുത്ത് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് കറങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ എൻട്രോപ്പിയെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി നിർത്താമെന്നാ പറയുന്നത്. വളരെ പോസിറ്റീവായ ഹാപ്പിനെസ് തരുന്ന ഓരോ യാത്രയും നമ്മുടെ ശരീരത്തിന്റെ തുരുമ്പ് മാറ്റാൻ സഹായിക്കും എന്നാണ് ഓസ്ട്രേലിയൻ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം. എന്തെന്നാ ഈ സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. കാലിഡോസ്കോപ്പിൽ ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ശരീരം വെറുതെ ഇരിക്കുന്ന സമയത്തും സ്വയം ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ യാത്ര പോകുമ്പോൾ സന്തോഷം കിട്ടുമല്ലോ, ഹാപ്പിനെസ് വരുമല്ലോ നമുക്ക്. അപ്പൊ ആ സന്തോഷം ഈ ബാലൻസിങ് ഒന്നുകൂടെ ഉറപ്പാക്കും, ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കും. അപ്പോൾ നമ്മൾക്ക് എന്താ പറയാ, മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് കൂട്ടാൻ വേണ്ടി യാത്രകൾ നല്ലതാണ്. അപ്പൊ അങ്ങനെ ബാലൻസിങ് ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ ശരീരം പൊതുവെ സൂപ്പറായി മാറുമല്ലോ. പിന്നെ മുടി നരയ്ക്കുന്നത്, നടുവ് വിയർക്കുന്നത് ഒക്കെ വൈകിപ്പിക്കാൻ ഈ പുതിയ യാത്രാ അനുഭവങ്ങൾ സഹായിക്കും. ചുരുക്കത്തിൽ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ യങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ വീട്ടുകാർ ചോദിച്ചാലേ, അതായത് ബാഗ് എടുത്ത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ചോദിക്കുമല്ലോ, എങ്ങോട്ടാ അത് രാവിലെ ഊരുതിണ്ടി എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോ അവരോട് ധൈര്യമായി പറഞ്ഞു, ഞാൻ വെറുതെ കറങ്ങാൻ പോകുന്നതല്ല, എന്റെ ശരീരത്തിന്റെ ആന്തരിക സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ സയന്റിഫിക്കായി ചെറിയ ട്രിപ്പ് പോകുന്നതാണ് എന്ന് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി പറഞ്ഞു. കാരണം ഓസ്ട്രേലിയയിലെ സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്, ഒരുപാട് ആളുകൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ യാത്രികര് യാത്ര പോകുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് യാത്രകൾ പോകുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ടല്ലേ അവർ ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പൊ യാത്രകൾ ഇസ് വെരി ഗുഡ് ഫോർ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബ്യൂട്ടി, അതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് യാത്രകൾ എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പിൽ പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മനുഷ്യന്മാരെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം, ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്തും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ഒക്കെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് സാധനം എന്ന് മനസ്സിലായോ? സംശയമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം. ഇനിയിപ്പോ അത് മെസ്സേജ് ആയിട്ടൊന്നും അയക്കേണ്ട. സംഗതി നമ്മുടെ വാട്സപ്പ് ആണ്. പക്ഷേ ഒരു കസ്റ്റമർ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ മറുപടി കൊടുക്കാൻ നമ്മൾ എപ്പോഴും ഫ്രീ ആയിരിക്കില്ലല്ലോ. കസ്റ്റമർ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഒരുപാട് പേര് വാട്സപ്പ് ത്രൂ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം കോണ്ടാക്ട് നമ്പർ ഈ ബിസിനസ് വാട്സപ്പാക്കി മാറ്റിയിട്ട് അതിലൂടെയാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മറുപടി കൊടുക്കാൻ എപ്പോഴും ഫ്രീ ആയിരിക്കാത്ത നമ്മളാണെങ്കിൽ, കടയിൽ തിരക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും, ആ കസ്റ്റമർ അങ്ങോട്ട് പോവണ്ട. ആ കസ്റ്റമറെ ഡീൽ ചെയ്യാനായിട്ട് ഒരു പുതിയ ഐറ്റം, ഒരു സംഗതി വരാൻ പോകുന്നുണ്ട്. കസ്റ്റമർ പോകുമെന്ന പേടി വേണ്ട, വാട്സപ്പ് ബിസിനസ്സിലേക്ക് പുതിയൊരു സംഗതി കൂടി വരുന്നു. എന്താണ് സംഗതി എന്ന് പറഞ്ഞു തരാം കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ്. ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ നാട്ടിലെ ചെറിയ കടക്കാർ മുതൽ വലിയ വലിയ സംരംഭകർ വരെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് വാട്സപ്പ് ബിസിനസ്, അല്ലേ? അവരെല്ലാവരും ഇനി തൊട്ട് പവർഫുൾ ആവാൻ പോവാണ്. കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വാട്സപ്പ് ഒരു പുത്തൻ അവതാരം എടുത്തു വരികയാണ്. ബിസിനസ് AI, മലയാളത്തിൽ സംസാരിക്കുന്ന AI. ഇംഗ്ലീഷ് അറിയില്ലെന്ന് ആരും വിഷമിക്കേണ്ട, കസ്റ്റമേഴ്സിനോട് നമ്മുടെ സ്വന്തം മലയാളത്തിൽ തന്നെ AI സംസാരിച്ചോളും എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് വാട്സപ്പ് ബിസിനസ്സിലേക്ക് AI കൂടി കൊണ്ടുവരാനായിട്ട് പോവാണ് എന്നാണ് വാട്സപ്പ് പറയുന്ന പുതിയ കാര്യം. രാത്രി 2 മണിക്ക് ഒരു കസ്റ്റമർ വന്ന് സാധനത്തിന്റെ വില ചോദിച്ചാൽ നിങ്ങളെ ഇന്നേൽക്കണ്ട, വാട്സപ്പ് തന്നെ കൃത്യമായി മറുപടി കൊടുത്തോളും. പിന്നെ ഇതിനായിട്ട് വേറെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ബിസിനസ് ആപ്പിൽ തന്നെ ഇത് കിട്ടും എന്നുള്ളതാണ്. കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ഓൺലൈൻ സ്റ്റോറിലെ നല്ല ഐറ്റങ്ങൾ AI തന്നെ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നയാ പൈസ ചെലവില്ലാതെ നിങ്ങളുടെ കടയിലോ ബിസിനസ്സിലോ 24 മണിക്കൂറും ജോലി ചെയ്യാൻ ഒരു സ്മാർട്ട് മാനേജറെ കിട്ടുന്നത് പോലെയാണ് ഈ ബിസിനസ് AI എന്നാണ് വാട്സപ്പിന്റെ അവകാശവാദം. എന്തായാലും സംഗതി വരട്ടെ, ആളുകൾ ഉപയോഗിച്ച് തുടങ്ങട്ടെ. എന്നിട്ടല്ലേ അല്ലെ, നമുക്കിപ്പോൾ ഉള്ളത് എന്താ, നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് അയക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതിനെ കുറച്ചോടൊന്ന് വിപുലീകരിക്കുകയാണ് വാട്സപ്പ് ബിസിനസ് AI കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ബിസിനസ് ഒക്കെ ഉഷാറാക്കാം, കളറാക്കാം എന്ന് പറഞ്ഞുകൊണ്ടേ ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ എന്താ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവലും നനമ്പോൾ ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിത്തടച്ചതല്ലേ.

കൊട്ടിയതിലെ വായുമൊരു കുഴയുടെ തിരയിലെ നുരയുടെ തരിയവന്നം മറന്ന് തെന്നിപ്പറന്ന കുഞ്ഞം കിനാക്കളെല്ലാം ഉന്നം മറന്ന്.

0: பிறையில் பட்சி பறையில் பூமியினி அடிமுடி குலுங்குமன் குருவரம் கொழுந்தம் மறந்து தென்னி பறந்த பொண்ணும் கிணாக்களெல்லாம் புன்னிச்செடுத்து அரளின் நகத்து தில்லிட்டடச்சதல்லே குந்தம் மறந்து தென்னி பறந்த பொண்ணும் கிணாக்களெல்லாம் புன்னிச்செடுத்து அரளின் நகத்து தில்லிட்டடச்சதல்லே.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
2: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഹരിത ഭൂമി

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പം ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകമെമ്പാടും വളരെ പ്രിയപ്പെട്ടതും പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഒരു പഴത്തെക്കുറിച്ചാണ്. അതാണ് നമ്മുടെ പേരയ്ക്ക. വിറ്റാമിൻ സിയുടെ കലവറയായിട്ടുള്ള പേരയ്ക്ക ആപ്പിളിനേക്കാൾ പോഷക ഗുണമുള്ളതാണ് എന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ പ്രത്യേക പരിചരണമൊന്നുമില്ലാതെ തന്നെ സമൃദ്ധമായി വളരുന്ന ഒരു വിള കൂടിയാണ് പേരയ്ക്ക. ഏതൊരു വീട്ടിലും കുറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ നടാൻ പറ്റിയ മരം കൂടിയാണ് പേര. ഇന്ന് വീടിൻ്റെ ടെറസിലോ മുറ്റത്തോ ഗ്രോ ബാഗുകളിൽ പോലും വളർത്താവുന്ന ചെറിയ ഇനങ്ങൾ ലഭ്യമാണ്. വിപണിയിൽ ലഭിക്കുന്ന പേരക്കകളിൽ കീടനാശിനികളുടെ അംശം കൂടുതലായതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു പേരമരം വളർത്തുന്നത് കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായിരിക്കും. ഇതിൻ്റെ ഇലകളും കായ്കളും ഒരുപോലെ ഔഷധ ഗുണമുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. പണ്ട് നാടൻ ഇനങ്ങൾ മാത്രമായിരുന്നു നമ്മുടെ പറമ്പുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ തന്നെ മികച്ച മധുരമുള്ള ഇനങ്ങൾ നമ്മുടെ നാട്ടിലെ നഴ്സറികളിൽ ലഭ്യമാണ്. എങ്ങനെ ശരിയായിട്ടുള്ള ഇനം തിരഞ്ഞെടുക്കാം, എങ്ങനെ മികച്ച വിളവ് ഉറപ്പാക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി. മനോഹരമായ ഒരു പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പേരയ്ക്ക് കൃഷിയിലെ ഏറ്റവും പ്രധാനം ശരിയായിട്ടുള്ള ഇനം തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രചാരമുള്ള ഇനമാണ് അലഹബാദ് സഫേദ. നല്ല വെളുത്ത നിറവും മധുരവുമുള്ള ഈ ഇനം വലുപ്പമുള്ള കായ്കൾക്ക് പേരുകേട്ടതാണ്. അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള ഉള്ളടക്കമുള്ള ലക്നോ 49 വളരെ പ്രസിദ്ധമാണ്. ഇവ സമൃദ്ധമായി കായ്ക്കുന്ന ഇനങ്ങളാണ്. ഇന്ന് വിപണിയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഇനങ്ങളാണ് തായ്ലൻഡ് ജെയിന്റ് പേരക്കുകൾ. ഇവയ്ക്ക് 1.5 kg മുതൽ 1 kg വരെ ഭാരം വരാറുണ്ട്. വിത്തില്ലാത്ത ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് സീഡ്ലെസ് ഇനങ്ങളും ഇന്ന് ലഭ്യമാണ്. കൂടാതെ മഞ്ഞ നിറത്തിലുള്ള പുറന്തൊലിയുള്ള അർക്കാമൃദുല, അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള ഉൾക്കാമ്പുള്ള ലക്നോ 49 വളരെ പ്രസിദ്ധമാണ്. ഇവ സമൃദ്ധമായി കായ്ക്കുന്ന ഇനങ്ങളാണ്. ഇന്ന് വിപണിയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഇനങ്ങളാണ് തായ്ലൻഡ് ജെയിന്റ് പേരക്കുകൾ. ഇവയ്ക്ക് 1.5 kg മുതൽ 1 kg വരെ ഭാരം വരാറുണ്ട്. വിത്തില്ലാത്ത ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് സീഡ്ലെസ് ഇനങ്ങളും ലഭ്യമാണ്. കൂടാതെ മഞ്ഞ നിറത്തിലുള്ള പുറന്തൊലിയുള്ള അർക്കാമൃദുല, നല്ല ചുവന്ന ഉൾക്കാമ്പുള്ള അർക്ക കിരൺ എന്നിവയും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായവയാണ്. വിദേശ ഇനങ്ങളായ തായ്ലൻഡ് വെറൈറ്റികൾ വളരുമ്പോൾ അവയ്ക്ക് കൂടുതൽ പരിചരണവും നനയും ആവശ്യമാണ്. എന്നാൽ നാടൻ ഇനങ്ങൾ അധികം പരിചരണം ആവശ്യപ്പെടാത്തവയാണ്. തൈകൾ വാങ്ങുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയ തൈകൾ മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അവ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും. അപ്പോൾ ഇനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെ നാടാം

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പേരമരം നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. തണലുള്ള സ്ഥലത്ത് നട്ടുകഴിഞ്ഞാൽ ചെടി വളരുമെങ്കിലും കായ്കളുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് ദിവസം മുഴുവൻ വെയിൽ ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം. വെള്ളം കെട്ടി നിൽക്കാത്ത നീർവാർച്ചയുള്ള മണ്ണാണ് പേരയ്ക്ക് കൃഷിക്ക് ഏറ്റവും ഉചിതം. മുറ്റത്താണെങ്കിൽ 2 വീതിയും ആഴവുമുള്ള കുഴികളെടുത്ത് നടിയിൽ നായിട്ട് തയ്യാറാക്കാം. കുഴി തയ്യാറാക്കുമ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്പം വേപ്പും പിണ്ണാക്കും ചേർക്കുന്നത് നല്ലതായിരിക്കും. ഗ്രോ ബാഗിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ വലിയ സൈസ് ബാഗുകൾ തിരഞ്ഞെടുക്കുക. മണ്ണും മണലും ജൈവവളവും കലർത്തിയ മിശ്രിതമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. തൈ നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് താഴെ നിന്ന് മുളകൾ വന്ന് ചെടി നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. മഴക്കാലത്തിന്റെ തുടക്കമാണ് പേരത്തൈ നടാനായിട്ട് ഏറ്റവും നല്ല സമയം. തൈ നട്ടുകഴിഞ്ഞാൽ കാറ്റിൽ ആടാതിരിക്കാനായിട്ട് ഒരു താങ് നൽകുന്നത് വേരുകൾ പിടിച്ചു കിട്ടാനായിട്ട് സഹായിക്കും. നട്ട ഉടനെ മിതമായിട്ട് നനയ്ക്കുക. ചെടികൾ തമ്മിൽ ഏകദേശം 10 അകലം പാലിക്കുന്നത് അവയ്ക്ക് ശാഖകൾ പടർത്താനായിട്ട് സ്ഥലം നൽകും. ഇനി പേരയുടെ നനയെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും അറിയാം മനോഹരമായ പാട്ടിനുശേഷം.

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പേരമരം വരൾച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണെങ്കിലും നല്ല വിളവ് ലഭിക്കാനായിട്ടേ കൃത്യമായ നന ആവശ്യമാണ്. പ്രത്യേകിച്ച് പൂവിടുന്ന സമയത്തും കായ്കൾ പിടിച്ചു തുടങ്ങുന്ന സമയത്തും മണ്ണിൽ ഈർപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വേനൽക്കാലത്ത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നനയ്ക്കുന്നത് കായ്കൾ പൊഴിഞ്ഞു പോകുന്നത് ഒഴിവാക്കാനായിട്ട് സഹായിക്കും. എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വേരു ചീയലിന് കാരണമാകാം. ജൈവ വളങ്ങളാണ് പേരയ്ക്ക് ഏറ്റവും അനുയോജ്യം. വർഷത്തിൽ രണ്ട് തവണ ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി നൽകുക. പൂവിടുന്നതിന് മുമ്പായി അല്പം പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ, അതായത് ചാരം പോലുള്ളവ നൽകുന്നത് പഴത്തിന് നല്ല മധുരം കിട്ടാനായിട്ട് സഹായിക്കും. നൈട്രജൻ വളങ്ങൾ അമിതമാകാതെ ശ്രദ്ധിക്കണം. കാരണം ഇത് ചെടി ഇലകൾ വെച്ച് വളരാൻ മാത്രമേ സഹായിക്കൂ. കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി പത്തിരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓരോ സീസണിലും ശരിയായ രീതിയിൽ വളം നൽകുന്നത് കായ്കളുടെ വലുപ്പവും ഗുണമേന്മയും വർദ്ധിപ്പിക്കും. ഇനി പേരകൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള പ്രൂണിങ്ങിനെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: പേരമരത്തിന്റെ വിളവ് വർദ്ധിപ്പിക്കുന്നതിൽ പ്രൂണിംഗ് അഥവാ കൊമ്പ് കോതലിന് വലിയ സ്ഥാനമുണ്ട്. പേരക്കുണ്ടാകുന്നത് ആ സീസണിൽ വരുന്ന പുതിയ ശാഖകളിലാണ്. അതുകൊണ്ട് പഴയ കൊമ്പുകൾ വെട്ടിമാറ്റുന്നത് പുതിയ ശാഖകൾ ഉണ്ടാകാനും കൂടുതൽ പൂക്കൾ വിരിയാനും സഹായിക്കും. ചെടിയുടെ ഉയരം നിയന്ത്രിച്ചു നിർത്തുന്നതിലൂടെ വിളവെടുപ്പ് എളുപ്പമാക്കാനും സാധിക്കും. സാധാരണയായി വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ പ്രൂണിംഗ് നടത്താം. ഉണങ്ങിയ കൊമ്പുകളും രോഗം ബാധിച്ച ഭാഗങ്ങളും നീക്കം ചെയ്യുക. ചെടിയുടെ മധ്യഭാഗത്തേക്ക് സൂര്യപ്രകാശം കടക്കുന്ന രീതിയിൽ ഉള്ളിലെ ചെറിയ കൊമ്പുകൾ വെട്ടിമാറ്റുന്നത് കീടശല്യം കുറയ്ക്കും. കൂടയുടെ ആകൃതിയിൽ ചെടിയെ വളർത്തുന്നത് കാണാൻ ഭംഗിയുള്ളതും കൂടുതൽ കായകൾ നൽകുകയും ചെയ്യും. പ്രൂണിംഗ് ചെയ്യുമ്പോൾ മൂർച്ചയുള്ള കത്രികയോ കത്തിയോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മുറിച്ച ഭാഗങ്ങളിൽ കുമിൽനാശിനി പുരട്ടുന്നത് അവിടെ രോഗബാധ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കും. ടെറസിൽ പേര വളർത്തുന്നവർ കൃത്യമായി പ്രൂണിംഗ് ചെയ്യുന്നത് ചെടിയെ ചെറിയ ചട്ടികളിൽ തന്നെ ദീർഘകാലം നിലനിർത്താനായിട്ടും സഹായിക്കും. ഇനി കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ച് അറിയാം. അതിനു മുന്നേ മനോഹരമായ ഒരു

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പേരെ ബാധിക്കുന്ന ഏറ്റവും വലിയ വില്ലനാണ് കായ്ച്ചകൾ. പഴങ്ങൾ പഴുത്തു തുടങ്ങുമ്പോൾ ഇവ തുളച്ചു കയറി മുട്ടയിടുകയും പഴങ്ങൾ ചീഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഫെറമോൺ കെണികൾ തോട്ടത്തിൽ തൂക്കാം. അതുപോലെ കായ്കൾ വിരിഞ്ഞു വരുമ്പോൾ തന്നെ കവറുകളോ നേർത്ത തുണിയോ ഉപയോഗിച്ച് പൊതിഞ്ഞു വെക്കുന്നത് പഴങ്ങളെ കായ്ച്ചകളിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. മറ്റൊരു പ്രധാന ശത്രുവാണ് മാവ് പൂപ്പൽ അഥവാ മീലി ബഗുകൾ. ഇലകളുടെ അടിയിലും കായ്കൾക്ക് ചുറ്റും വെളുത്ത പഞ്ഞി പോലെ ഇത് കാണപ്പെടും. വേപ്പെണ്ണ സോപ്പ് മിശ്രിതം സ്പ്രേ ചെയ്യുന്നത് ഇതിനെതിരെ വളരെ ഫലപ്രദമാണ്. കൂടാതെ ഇലപ്പുള്ളി രോഗം ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ ബോഡോ മിശ്രിതം അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനി ഉപയോഗിക്കാവുന്നതാണ്. ജൈവ കീടനാശിനികൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പഴങ്ങളാണ് കൃഷി ചെയ്യുന്നത്. കീടാക്രമണം തുടക്കത്തിലെ കണ്ടെത്തി നടപടികൾ എടുത്തുകഴിഞ്ഞാൽ വിളനഷ്ടം ഒഴിവാക്കാനായിട്ട് സാധിക്കും. കൃത്യമായ അകലം പാലിച്ച് നട്ടുകഴിഞ്ഞാൽ വായുസഞ്ചാരം വർദ്ധിപ്പിക്കാനും രോഗസാധ്യത കുറയ്ക്കാനും സാധിക്കും. ഇനി വിളവെടുപ്പിനെ കുറിച്ചറിയാം. മനോഹരമായ

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പേരക്കയുടെ നിറം പച്ചയിൽ നിന്ന് നേരിയ മഞ്ഞ കലർന്ന പച്ച നിറത്തിലേക്ക് മാറുന്നതാണ് വിളവെടുപ്പിന് പാകമായതിന്റെ ലക്ഷണം. കായ്കൾ നല്ല വലുപ്പമെത്തുകയും തൊലിപ്പുറം മിനുസപ്പെടുകയും ചെയ്യുമ്പോൾ പറിച്ചെടുക്കാം. മധുരമുള്ള ഇനങ്ങൾ നല്ല നിറം വന്ന ശേഷം മാത്രം വിളവെടുക്കുക. പൂവിട്ട് ഏകദേശം 4 മുതൽ 5 മാസത്തിനുള്ളിൽ കായ്കൾ പാകമാകും. വിളവെടുക്കുമ്പോൾ ഞെട്ടോടുകൂടി മുറിച്ചെടുക്കുന്നത് പഴങ്ങൾ കൂടുതൽ കാലം ഫ്രഷ് ആയിരിക്കാനായിട്ട് സഹായിക്കും. തറയിൽ വീഴാതെ ശ്രദ്ധിക്കണം, കാരണം ചതവുകൾ ഉണ്ടായ ഭാഗം വേഗത്തിൽ ചീഞ്ഞു പോകുകയും ചെയ്യും. ഒരു പേരമരത്തിൽ നിന്ന് സീസണിൽ ധാരാളം പഴങ്ങൾ ലഭിക്കും. ഇവ ജ്യൂസ് അടിച്ചോ ജാം ഉണ്ടാക്കിയോ സാലഡുകളിൽ ചേർത്തോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്വന്തം വീട്ടിലെ പേരയ്ക്ക കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്, ശരിയല്ലേ? വിപണിയിൽ കിട്ടുന്ന തിളക്കമുള്ള പേരക്കകളേക്കാൾ ഗുണമേന്മയും രുചിയും വീട്ടിൽ വളർത്തുന്നവയ്ക്ക് ഉണ്ടാവും. വിളവെടുപ്പ് കഴിഞ്ഞാൽ ചെടിക്ക് വീണ്ടും വിശ്രമം നൽകുകയും അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും വേണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേള.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പേരക്ക കൃഷിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഹരിതഭൂമി ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും ഈ വിവരങ്ങളൊക്കെ ഒരു പേരത്തൈ നടാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചെലവില് കുടുംബത്തിന്റെ ആരോഗ്യപ്രദമായ പഴങ്ങൾ നൽകാനായിട്ട് പേരക്ക കൃഷിയിലൂടെ സാധിക്കും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു പഴം കൂടിയാണ്. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉപഹാരങ്ങളിൽ ഒന്നാണ് ഈ കാർഷിക വൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തെ പച്ചപ്പ് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുകയും ചെയ്യും. ഒരു പേരത്തൈ നട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും അത് ഉപകാരപ്രദമായിരിക്കും അല്ലേ. പേരക്കൃഷിയെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഒരു പേരത്തൈ നിങ്ങളുടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ട് പരിപാലിക്കുക. ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് ധാരാളം പേരക്കകൾ ഉണ്ടാകും. അത് പറിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ഹരിതഭൂമി പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492325000.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. കുറച്ച് സമാധാനവും കുറച്ചധികം സന്തോഷവും തരട്ടെ. ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 1 ആയിട്ടുണ്ട്. അല്ല, ഇപ്പൊ എന്താ പറഞ്ഞത്? സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയൊക്കെ കാര്യം പറയണ കേട്ടുല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നത് സന്തോഷമാണ്, സമാധാനമാണ് എന്നുണ്ടെങ്കിൽ, പാട്ട് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു റിലാക്സേഷനും നമ്മുടെ ഉള്ളിലൊരു ഹാപ്പിനെസ്സും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ രണ്ട് കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കൂടെ ഉള്ളത്. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അപ്പൊ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടേ? 8281509000 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ പാട്ട് റിക്വസ്റ്റുകൾ പോന്നോട്ടെ. ഇഷ്ടമുള്ള പാട്ട് ഇതാ അഭിരാമി, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഈ ഒരു പാട്ടാണ്, എനിക്ക് ഇന്നിപ്പോ ഈ ഒരു പാട്ട് കേൾക്കണം എന്നുണ്ട്, എനിക്കൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാട്ടിന്റെ പേര്, ഇതാ ഈ പാട്ടാണ്, ഈ ഫിലിമിലെ സോങ് ആണ് എന്ന് പറഞ്ഞിട്ട് വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ. 8281509000 ആ നമ്പറാണ് മെസ്സേജ് അയക്കാനും വിളിക്കാനുള്ള നമ്പർ. പാട്ട് ചോദിച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാനുള്ള സമയം ദാ ഫസ്റ്റ് സോങ് തുടങ്ങുമ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് സ്വാഗതം. സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 12 മുതൽ 2 മണി വരെയുള്ള സമയം ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട്. അപ്പൊ അടിപൊളിയായിട്ട് നല്ല കുറെ പാട്ടുകളൊക്കെ വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ ദാ ഇന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആദ്യത്തെ പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. ചില പാട്ടുകളുണ്ടല്ലോ ആദ്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് അയ്യേ ഇതെന്ത് പാട്ട്, അയ്യോ എന്തൊരു ക്രിഞ്ചാണ് ഈ ഒരു പാട്ട്, അങ്ങനെയൊക്കെ തോന്നും. ചിലപ്പോ ആ പാട്ടിന്റെ മെയിൽ വേർഷൻ നല്ല രസമുണ്ടാവും, ഫീമെയിൽ വേർഷൻ നമുക്ക് ഇഷ്ടാവില്ല. ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫീമെയിൽ വേർഷൻസ് ഒക്കെ ഇറങ്ങുക. അപ്പൊ അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഈ പാട്ടിന്റെ ഫീമെയിൽ വേർഷൻ കേൾക്കാനേ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എല്ലാവരും കൂടെ ആ പാട്ടിന്റെ ഫീമെയിൽ വേർഷൻ അങ്ങോട്ട് കൊന്നു, കളിയാക്കി കൊന്നൊരു പാട്ടാണ്. അതിനുശേഷം അതിന്റെ ഒരു കസ്റ്റം ഡുവറ്റ് ഇറങ്ങി, അതായത് മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു പാട്ട് ഇറങ്ങി. അപ്പൊ ആ പാട്ടാണ് ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള പാട്ട്. നമുക്ക് ഒന്നിച്ച് ആ ഒരു പാട്ട് കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ പാട്ടിന്റെ മെയിൽ വേർഷന് ഒരുപാട് ഒരുപാട് ആരാധകരുണ്ട്, ആരാധികമാരും ആരാധകന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പാട്ടിന്റെ പിന്നീട് ഇറങ്ങിയ ഫീമെയിൽ വേർഷൻ ചിത്രചേച്ചിയാണ് പാടിയത്. പക്ഷെ ആ ഫീമെയിൽ വേർഷൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ കിട്ടി. അയ്യോ ഇതെന്ത് പാട്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിലും എത്ര മനോഹരമായിട്ടാണ് മെയിൽ വേർഷൻ പാടിയിട്ടുള്ള ആ ഒരു വേർഷൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു കസ്റ്റം ഡുവറ്റ് ഞാനിങ്ങനെ കേൾക്കാനിടയായി, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഇപ്പം അതിൻ്റെ ഫീമെയിൽ വേർഷൻ എല്ലാവരും കേട്ടു തുടങ്ങി. അണ്ടർ റേറ്റഡ് ആണ്, എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ഒരു പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഭയങ്കര സന്തോഷം. ആ പാട്ട് നമുക്ക് കേൾക്കാം. ഈ പാട്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും എല്ലാ മലയാളികളുടെയും ഇഷ്ടം.

പാട്ട് കേൾക്കാൻ നല്ല രസല്ലേ. ഈ രണ്ട് വേർഷനും കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഭംഗി ഈ ഒരു പാട്ടിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പാട്ടിന്റെ ഫീമെയിൽ വേർഷൻ ആദ്യം ഇറങ്ങിയ സമയത്ത് വൻ കളിയാക്കലുകൾ കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. ചിത്രചേച്ചി മാത്രം പാടിയിട്ടുള്ള ഒരു വേർഷനില്. പിന്നെ എല്ലാവർക്കും കൂടുതലും ഇഷ്ടമായത് എം ജി ശ്രീകുമാറിന്റെ വേർഷൻ ആയിരുന്നു. ഭയങ്കര കളിയാക്കലുകൾക്ക് ശേഷം ഇതൊരു കസ്റ്റം ഡുവറ്റ് ആക്കിയിട്ട് മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വേർഷനാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോ ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. പാലക്കാട്ട് നിന്ന് ശശികലയാണ്. എനിക്ക് പാഷുപൊൻ എന്ന സിനിമയിലെ താമരപ്പൂവുക്കും തന്നിക്കും എന്നിക്കും എന്ന സോങ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചിയുടെ മെസ്സേജ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. വിദ്യാജി മ്യൂസിക്

പാട്ടാണ്. ലിയോ എന്ന സിനിമയിൽ ഇതിന്റെ ഒരു റെട്രോ വേർഷൻ ഇറങ്ങിയതിന് ശേഷം വീണ്ടും തരംഗമായി മാറിയൊരു പാട്ടാണ് താമരയിൽ പൂക്കും എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ട് മഴക്കുരുവി എന്ന പാട്ടാണ്. ഈ പാട്ട് ചെക്ക ചിവന്ത വാനം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് വിനോദ് ഏട്ടന്റെ മെസ്സേജ് ആണ്. അപ്പൊ ചേട്ടന്റെ ഫേവറേറ്റ് സോങ്ങും വരുന്നുണ്ട്. രണ്ട് സോങ്സ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് കിടിലൻ തമിഴ് പാട്ടുകളാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
3: അങ്ങനെ രണ്ട് നല്ല തമിഴ് പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത രണ്ട് പാട്ടുകളുടെ മെസ്സേജ് ഞാൻ വായിക്കാം. ഇതിൽ ആദ്യത്തെ പാട്ട് ഒരു കന്നഡ സോങ് ആണ്. ഈ പാട്ട് ചോദിച്ചു വന്നിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്: ജ്യോതിയാലി ജ്യോതി ജ്യോതിയാലി സോങ് ഫ്രം ഗീത, കന്നഡ സോങ് ആണ്. ദേവരാജ് ആൻഡ് മഹേഷ് ആൻഡ് റതീഷ് ഇവർ മൂന്ന് പേരും ചേർന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ പുഷ്പരാജ് ആചാര്യ കാസർഗോഡ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പുഷ്പരാജിന് വേണ്ടിയിട്ട് ദേവരാജും മഹേഷും റതീഷും ചേർന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഗീത എന്ന സിനിമയിലെ, കന്നഡ മൂവിയിലെ ജ്യോതിയാലി ജ്യോതി എന്ന പാട്ട് ഇളയരാജ മ്യൂസിക് ചെയ്ത് SPB ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ളൊരു പാട്ടുകൂടിയാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ഹരിദാസ് ഏട്ടനാണ് മാങ്കാവ് നിന്ന്. ഞാൻ ഹരിദാസ് മാങ്കാവ് ഇൻസ്റ്റന്റ് പാട്ടിൽ ആവശ്യപ്പെടുന്ന പാട്ട് കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എല്ലാവർക്കുമായി വെച്ചു തരും എന്ന് വിചാരിക്കുന്നു. വിചാരങ്ങളൊക്കെ അങ്ങോട്ട് ശരിയാവുകയാണ് കേട്ടോ. ജയചന്ദ്രൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. എം ജയചന്ദ്രന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിൽ വന്നിട്ടുള്ള പാട്ട് കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്ന പാട്ടും വരുന്നുണ്ട്. ഈ പാട്ടുകൾക്ക് ശേഷം വാർത്തകളൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ തിരിച്ചെത്തുക ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. കെ എസ് ആർ ടി സി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. തെരുവു നായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ നൽകി പിടിച്ചയിടത്ത് തന്നെ തിരികെ വിടാൻ പാടില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച 2025 ഉത്തരവ് പരിഷ്കരിക്കണമെന്ന ആവശ്യം കോടതി നിരസിച്ചു. നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിലാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങളിലും ഹൌസിംഗ് കോളനികളിലും ഉൾപ്പെടെ തെരുവുനായ ശല്യം അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്നതായി കോടതി നിരീക്ഷിച്ചു. കുട്ടികൾക്കും പ്രായമായവർക്കും യാത്രക്കാർക്കും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്നത് അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണ്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതിയലക്ഷ്യവും അച്ചടക്ക നടപടിയും ഉണ്ടാകണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നായ്ക്കളുടെ ജനന നിയന്ത്രണ കേന്ദ്രങ്ങൾ ആരംഭിക്കണം. മതിയായ പേവിഷ വാക്സിനും ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ച കോടതി ദയാവധമടക്കം മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ഹൈക്കോടതികൾ ആവശ്യമെങ്കിൽ തെരുവുനായ ശല്യത്തിൽ നേരിട്ട് കേസെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവീജിയൻ പ്രധാനമന്ത്രിയും ഇന്ത്യ നോർവെ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിജയകരമായ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാന നടപടിയായി യോഗം മാറി. ഇരു രാജ്യങ്ങളിൽ നിന്നും 50-ലധികം കമ്പനികളുടെ സിഇഒമാർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിലവിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം പരാമർശിച്ചു. ഇന്ത്യയുടെ കഴിവുറ്റ യുവശക്തി, ശക്തമായ ബിസിനസ് രീതികൾ, നിക്ഷേപ അനുകൂല നിയമവ്യവസ്ഥ എന്നിവ നോർവീജിയൻ കമ്പനികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണം, ആരോഗ്യരംഗത്തെ നവീകരണങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ നോർവീജിയൻ െ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ലയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി ജോർജിനും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിശ്ചയിച്ചു. അദ്ദേഹമാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഭരണപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ ചേരും. ഇതിന് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ആദ്യ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കുന്നതിന് സാമ്പത്തിക വിദഗ്ധരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം. 10 ദിവസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. കെ എസ് ആർ ടി സി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഇതുവഴിയുണ്ടാകുന്ന അധിക ബാധ്യത ആര് വഹിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചു. വരുമാനത്തിലെ കുറവ് എങ്ങനെ പരിഹരിക്കുമെന്നും ശമ്പളം കൃത്യമായി നൽകാൻ കഴിയുമോയെന്നും ഗവൺമെന്റ് ചിന്തിക്കണമെന്ന് ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരമുണ്ടെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയം കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിലെ എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ ഗീതിക മെഹ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികളിൽ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്തിന് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്ത് ഒരിടത്തും എൽ പി ജി തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണങ്ങൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൽക്കാലത്തേക്ക് മാറ്റിയതോടെ രാജ്യത്തെ പ്രമുഖ ഓഹരി സൂചികകൾ നേട്ടത്തോടെ മുന്നേറി. ഇന്ന് സെൻസെക്സ് 366 പോയിന്റിലേറെ ഉയർന്ന് 75706 നിഫ്റ്റി 107 പോയിന്റ് നേട്ടത്തോടെ 23760 എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർകോട്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വർഷത്തെ +2 പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. കണ്ണൂർ എടയണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂർ തെരൂരിലാണ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. ജൂലൈ 10 വരെ നീളുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. മുൻ മുഖ്യമന്ത്രി EK നായനാർ ദിനാചരണം വൈകിട്ട് കല്യാശ്ശേരിയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പയ്യാമ്പലത്തെ EK നായനാർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് CPIM നേതാക്കളായ MV ജയരാജൻ, EP ജയരാജൻ, പി ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാകേഷ്, KV സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെ രാവിലെ മൊയാരം സ്മാരക അവാർഡ് മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പിണറായി വിജയൻ സമ്മാനിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ FCയെ നേരിടും. വൈകിട്ട് 5 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളികൾ അരങ്ങേറും. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. സുഭദ്രാഹരണം, കല്യാണ സൗഗന്ധികം, സീതാ സ്വയംവരം തുടങ്ങിയ കഥകൾ അവതരിപ്പിക്കും. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
0: കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടി വിദ്യാർത്ഥി മരിക്കാൻ ഇടയായ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. പുന്നക്കപ്പാറയിൽ ഉബൈദിന്റെ മകൻ അമൻ ആണ് മരിച്ചത്. പടക്കത്തിന്റെ മരുന്ന് ശേഖരിച്ച് കളിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഗ്രൌണ്ടിലുണ്ടായത് കുട്ടികൾ മാത്രമാണെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. ലക്ഷദ്വീപിലെ ബംഗാരൻ ദ്വീപിൽ കടലിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. ബംഗാരൻ ദ്വീപിലെ പവിഴപ്പുറ്റുകൾക്കുള്ളിൽ ഇന്നലെ വൈകിട്ട് നീന്തുന്നതിനിടെയായിരുന്നു അപകടം. ബംഗാരൻ ദ്വീപിൽ വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിലും തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് പറഞ്ഞു. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ റിജിൻലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കണമെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര കോർപ്പറേഷന് അധിക ബാധ്യത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തെ എല്ലാ ഇന്ധന പമ്പുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ശേഖരം ഉണ്ടെന്ന് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: അങ്ങനെ പ്രാദേശിക വാർത്തകളൊക്കെ കേട്ട് പവറായിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാണ്. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിരിക്കുന്നത് മുജീബാണ്. മുജീബ്, എന്റെ പേര് മുജീബ്. എനിക്ക് വേണ്ട പാട്ട് കുഴലൂതും കണ്ണനുക്ക് കുയിൽപാടും പാട്ട് കേൾക്കുന്നു എന്ന പാട്ടാണ്. എന്തായാലും കുഴലൂതും കണ്ണനുക്ക് എന്ന പാട്ട് മുജീബിന്റെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് റോക്സ് ആണ്. പ്ലീസ് പ്ലേ സോങ് ആരാണി ആരാണി ഫ്രം മാജിക് മഷ്റൂം. മാജിക് മഷ്റൂം എന്ന സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ സിനിമയാണ്. അപ്പൊ അതില് നാദർഷ മ്യൂസിക് ചെയ്തിട്ട് കെ എസ് ചിത്രയും അതുപോലെ റിമി ടോമിയും ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട്. ഇവർ രണ്ടുപേരും കൂടെ എനിക്ക് തോന്നണില്ല, വേറെ പാട്ടുകൾ പാടിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ചിത്ര ചേച്ചി എല്ലാവരുടെയും പ്രിയപ്പെട്ട റിമി ടോമിയും ചേർന്ന് പാടിയിട്ടുള്ള മാജിക് മഷ്റൂം എന്ന സിനിമയിലെ ആരാണി ആരാണി എന്ന പാട്ടാണ് റോക്സ് ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

കേട്ട് കഴിഞ്ഞ പാട്ട്. ഈ പാട്ട് പാടിയിട്ടുള്ളത് കെ എസ് ചിത്ര ഒപ്പം റിമി ടോമി രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. മാജിക് മഷ്റൂംസ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ നമ്മൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാണ്. അതിൽ ആദ്യത്തെ പാട്ട് വ്യവസായി എന്ന സിനിമയിലെ കടവുൾ എന്നും മുതലാളി എന്ന പാട്ടാണ്. മണിച്ചേട്ടന്റെ ഫേവറേറ്റ് സോങ് ആണ്. മണിച്ചേട്ടൻ ഫ്രം എലപ്പുള്ളി. ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചേക്കണേ. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഹരിതയാണ് ഫ്രം പാലക്കാട്. ഹായ് ചേച്ചി, എനിക്ക് അസ്ക് ലസ്ക് എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നൻപൻ എന്ന സിനിമയിലെ അസ്ക് ലസ്ക് എന്ന പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്കഡ് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും.
4: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
6: സമയം 1 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. അടുത്ത 2 ബ്യൂട്ടിഫുൾ സോങ്സിലേക്ക് നമ്മൾ പോവാണ്. അതിൽ ആദ്യത്തെ പാട്ട് നാഗരാജ് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ടാണ്. ഇതാണ് മെസ്സേജ് കേട്ടോ. ഹേ അഹല്യ FM, എനിക്കൊരു പാട്ട് വേണം. എനിക്കിഷ്ടമുള്ള പാട്ട് സ്വന്തം വന്നത് മൂവി പുതുപ്പാട്ട്, പാലക്കാട് ചിറ്റൂർ നാഗരാജ്. ഇതാണ് മെസ്സേജ്. സോ ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്, എനിക്കിഷ്ടമുള്ള പാട്ടാണെന്ന് മെസ്സേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാഗരാജ് ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് സ്വന്തം വന്നത് എന്ന പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഒപ്പം അടുത്തൊരു പാട്ട് ചോദിച്ചിട്ടുള്ളത് ദിനേഷ് ആണ്, ഫ്രം കാസർഗോഡ്. ദിനേഷിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ദിനേഷ് കാസർഗോഡ് നിന്നും 4 Years എന്ന ചിത്രത്തിലെ എൻ കനവിൽ എന്ന പാട്ട് പ്ലേ ചെയ്യോ? പ്ലേ ചെയ്യാലോ, തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ആണ്. ആ പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് 2 പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പുതുപ്പാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രചേച്ചി പാടിയ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഇത് നാഗരാജേട്ടൻ ചോദിച്ച പാട്ടായിരുന്നു. വളരെ സ്വീറ്റ് ആയിട്ടുള്ള പാട്ടല്ലേ? ഒരു എന്താ പറയാ, ഒരു ബഹളമില്ല, ഒരു റഷില്ല, ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന പാട്ട്. ഈ പാട്ട് പുതുപ്പാട്ട് എന്ന സിനിമയിലെ പാട്ടാണ്. ഇളയരാജ മ്യൂസിക് ചെയ്ത പാട്ട്, വാലി വരികൾ എഴുതിയ പാട്ട്, കെ എസ് ചിത്ര നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചിത്രാമ്മ പാടിയ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 1:15 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത രണ്ട് പാട്ടുകൾ ചോദിച്ചിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, ഐ എം സരിത മോഹൻ. എനിക്കൊരു സോങ് വെച്ച് തരുമോ? തരാലോ. കുക്കു കുക്കു കുയിലെ എന്ന പാട്ട്, നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചിത്രചേച്ചി പാടിയിട്ടുള്ള ആ ഒരു വേർഷനാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ടിന്റെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു വേർഷൻ കൂടെ ഉണ്ട് കേട്ടോ, കുക്കു കുയിലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ. എന്തായാലും ആ പാട്ട് വരുന്നു സരിത ചേച്ചിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ശാന്തി സുമേഷ് ഏലപ്പുള്ളി. ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്, ഗുഡ് ആഫ്റ്റർനൂൺ അഭിരാമി. ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി. കുറുമ്പ സോങ് തമിഴ് വെച്ച് തരുമോ? ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന വിളയോടിയിലെ കൃഷ്ണൻചേട്ടന്റെ ചെറുമകൻ ശ്രീരാഗിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. അപ്പൊ ശ്രീരാഗിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. സിദ് ശ്രീറാമാണ് ആ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഇന്ന് സിദ് ശ്രീറാമിന്റെ ബർത്ത്ഡേ കൂടെയാണ് അമ്പോ. അപ്പോ രണ്ടു പേർക്കും ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഫ്രം ദ മൂവി ടിക് ടിക് ടിക്.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, കുക്കു കുക്കു കുയിലേ എന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: ചേട്ടാ
2: പറയൂ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? താരും തളിരും മിഴി പൂട്ടിയെന്ന പാട്ടല്ലേ? ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഡെഡിക്കേഷൻ പറയുമ്പോ ശിവദാസ് പറഞ്ഞ സഹോദരൻ.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ ചേട്ടന്. നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് സുനിൽ കുമാർ ചേട്ടനാണ്. അട്ടപ്പള്ളം എന്ന സ്ഥലത്ത് നിന്ന് ചേട്ടൻ ചോദിച്ച പാട്ട് ചിലമ്പ് എന്ന സിനിമയിലെ താരും തളിരും മിഴിപൂട്ടി എന്ന പാട്ട്. ഭരതൻ സംവിധായകൻ അദ്ദേഹം എഴുതിയ വരികളാണ് ഈ ഒരു പാട്ടിൻ്റെത്. ഔസേപ്പച്ചൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള പാട്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കുമ്പോൾ സങ്കടം വരുന്ന ഒരു പാട്ടുകൂടിയാണ് ചിലമ്പ് എന്ന സിനിമയിലെ താരും തളിരും മിഴിപൂട്ടി എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്. ഹായ് അഹല്യ, ഹായ് ചേച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് തൂക്കി എന്ന പാട്ട് വേണം. കീർത്തന, സ്ഥലം സത്രപ്പടി. ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സോ കീർത്തന ചോദിച്ചിട്ടുള്ള തൂക്കി എന്ന പാട്ട് ഫ്രം ദ മൂവി വാഴ 2. നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം ഇപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ.

പ്യുർ വൈബാണ് ഈ ഒരു പാട്ട്. ഇമാതിരി ഒരു പ്രൊപ്പോസൽ സീനല്ലേ, ഒരു പ്രൊപ്പോസൽ സീനിന് വന്നിട്ടുള്ള ഒരു പാട്ടാണ് ഈ തൂക്കി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ഈ പാട്ട് ഇപ്പൊ ചോദിച്ചിരുന്നത് കീർത്തനയാണ് ഫ്രം സത്രപ്പടി. പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 1:34 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്ന് കുറേ മെസ്സേജസും അതുപോലെ ചില കോൾസും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം. അതായത് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പാട്ട് കിട്ടിയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് കേട്ടോ ആ കോൾസൊന്നും എടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാളെ വിളിക്കൂ, ഒരു ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പാട്ടുകൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജിലെ ആദ്യത്തെ മെസ്സേജ് ഇങ്ങനെയാണ്. ഹലോ, നമസ്കാരം അഹല്യ. ഹായ് അഭിരാമി, ഞാൻ രാമനാഥൻ, വാദ്യാർച്ചള്ള എന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് വേണ്ട പാട്ട് എനിക്ക് കറക്റ്റായിട്ട് ഓക്കെ, സായന്തനം എന്ന പാട്ടാണ്. സായന്തനം ചന്ദ്രികാലോലമ എന്ന പാട്ടാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മെസ്സേജ് വായിക്കാനായിട്ട്. എനിവേ, രാമനാഥൻ ചേട്ടാ, ചേട്ടൻ്റെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം. സായന്തനം ചന്ദ്രികാലോലമ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രചേച്ചി പാടിയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ്. ഹായ്, ഞാൻ ഷിനു. എല്ലാവർക്കും വേണ്ടി കുക്കു എന്ന മൂവിയിലെ ആകാശത്തെ എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വെച്ച് തരാമല്ലോ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. കുക്കു എന്ന സിനിമയിൽ ഈ ഒരു പാട്ട് നമുക്ക് കാണുമ്പോഴും അതുപോലെ കേൾക്കുന്ന സമയത്തും വല്ലാണ്ട് ഇമോഷണൽ ആകുന്ന ഒരു പാട്ട് കൂടിയാണ് ആകാശത്ത് എന്ന പാട്ട്. ദിനേശും മാളവികയും വളരെ രസമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. നല്ലൊരു മൂവിയാണ് കുക്കു എന്ന സിനിമ. ആ സിനിമയിലെ ആകാശത്ത് എന്ന പാട്ട് വരുന്നുണ്ട് ഫോർ ഷിനു. പിന്നെ സായന്തനം എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഫോർ രാമനാഥൻ ചേട്ടൻ. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്, ഒണാഹലിയ FM 90.4.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഓൾ ടൈം ക്ലാസിക്കൽ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിരുന്നു കമലദളം എന്ന സിനിമ. ആ സിനിമയിലെ സായന്തനം ചന്ദ്രികാലോലമായി എന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഈ പാട്ട് ചോദിച്ചിരുന്നത് വാദ്യാർ ചള്ള വാളയാർ നിന്നും രാമനാഥൻ ചേട്ടനാണ്. ഇനിയും നമ്മൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ അതിൽ ഫസ്റ്റ് വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്. ഹായ് അഹല്യ എഫ് എം, എന്റെ പേര് കമലം. എന്റെ ഫ്രണ്ട് രമേശിന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ? ആൽബം സോങ് ആണ് വേണ്ടത്. നെഞ്ചിലൊരു പാതി നീ ജീവന്റെ നീർപ്പാതി എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കമലം മെസ്സേജ് അയച്ചിട്ടുള്ളത്. സോ കമലത്തിന്റെ ഫ്രണ്ട് രമേശിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് സഹീൽ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ് അഹല്യ, ഞാൻ സഹീൽ. എനിക്ക് വാഴയിലെ കൊച്ചുകുഞ്ഞിന്റെ അച്ഛൻ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. രണ്ട് കിഡിലൻ പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഓൺ യുവർ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ് ചേച്ചി, ഋതിക എന്ന എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവൾ എപ്പോഴും കേൾക്കാറുള്ള പാട്ട് ജൂൺ എന്ന സിനിമയിലെ ആദ്യം തമ്മിൽ എന്ന പാട്ടാണ്. ഈ പാട്ടൊന്ന് വെച്ചു തരാമോ? ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഫ്രണ്ട് ഋതിക എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് അതുല്യയാണ്. സോ അതുല്യയുടെ ഫ്രണ്ട് ഋതികയ്ക്ക് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ജൂൺ എന്ന സിനിമയിലെ ആദ്യം തമ്മിൽ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. And you are listening to Ahalya FM 90.4. Keet keet koottu koodam.
1: Rapchik rapchik ha?

മറ്റൊരാൾ പ്രീ പ്ലാൻ ചെയ്ത ഒരു ലൈഫ്, അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല ജു. പിന്നെ അതിന്റെ പേരിൽ എന്റെ അപ്പയെ കുറ്റം പറയുന്ന കേൾക്കാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല. Let's just stop this. Don't let's end this. This won't happen.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ കൊതിക്കുന്ന ഒരുപാട് പാട്ടുകളുമായിട്ട് ഈ ഒരു മണിക്കൂറിൽ കാതോരമുണ്ട് ഞാൻ അഭിരാമി. നമ്മൾ മലയാളികളുടെ മധുര സ്വരമായിരുന്ന ഒരു ഗായികയുണ്ട്. ആ ഗായിക ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ എന്നാലും ആ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഗായിക നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര മനോഹരമായ പാട്ടുകൾ നമുക്ക് കിട്ടിയേനെ എന്ന് നമുക്ക് തോന്നിപ്പോകും. കുറച്ച് ഗാനങ്ങൾ മാത്രമേ പാടിയിട്ടുള്ളൂ എങ്കിലും മലയാളികൾ എന്നും സ്നേഹത്തോടെ മാത്രം ഓർക്കുന്ന സ്വരം രാധിക തിലക്. ദൂരദർശനിലെ ലളിത ഗാനങ്ങളിലൂടെ മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ ഒരു ഗായിക കൂടിയാണ് രാധിക തിലക്. 70-ലധികം മലയാള സിനിമകളിൽ ഗാനം ആലപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട രാധിക തിലക്. ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ രാധിക തിലക്കിന്റെ പാട്ടുകളാണ്.

ജി വേണുഗോപാലും രാധികാ തിലകും ചേർന്ന് പാടിയൊരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 1991 പുറത്തിറങ്ങിയ ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയിലെ പാട്ടാണ്. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയില് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ശരത്താണ്. പി കെ ഗോപിയുടെ വരികൾ വേണുഗോപാലിന്റെയും രാധിക തിലകിന്റെയും ശബ്ദത്തിൽ ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയിലെ ആ റൊമാൻറിക് സോങ് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ഇന്ദ്രൻമാഷിന്റെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഗാനഗന്ധർവൻ ദാസേട്ടന്റെ ശബ്ദത്തിലുള്ള പാട്ടാണ് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ എന്ന പാട്ട്. ആ പാട്ടാണ് നമ്മള് കന്മദം എന്ന സിനിമയിൽ കേട്ടത്. എന്നാൽ ഈ ഗാനത്തിന്റെ ഫീമെയിൽ വേർഷൻ ആലപിച്ചിരിക്കുന്നത് രാധിക തിലകാണ്. കന്മദം എന്ന ചിത്രത്തിന് വേണ്ടി നമ്മൾ തുടക്കത്തിൽ കേട്ട തിരുവാതിര തിരനോക്കിയ മിഴി വാർന്നൊരു ഗ്രാമം എന്ന പാട്ട് എം ജി ശ്രീകുമാറിനൊപ്പം പാടിയിരുന്നു. അതുപോലെ ആ സിനിമയിലെ തന്നെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന പാട്ടും രവീന്ദ്രൻ മാസ്റ്റർ പാടാൻ കൊടുത്തത് രാധിക തിലകിനാണ്.

കാനനക്കുയിലെ കാതിലിടാനൊരു കാൽപവൻ പൊന്നു തരാമോ എന്ന പാട്ട്, പ്രണയം ഒഴുകുന്ന വരികൾ. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. രാധിക തിലക്കിന്റെ ശബ്ദം ഈ ഒരു പാട്ടിൽ പ്രത്യേക എന്തോ മധുരമുള്ള പോലെ നമുക്ക് തോന്നും. എം ജി ശ്രീകുമാറിന്റെ വോയിസിനൊപ്പം ചേരുമ്പോഴത്തേക്കും ആ ഒരു പ്രൗഢി മൊത്തത്തിൽ ആ പാട്ടിന് വന്നിട്ടുണ്ട്. മനോഹരമായ വരികൾ, അതിലും രസമുള്ള ഈണം മോഹൻ സിത്താര ആ ഒരു പാട്ടിന് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാറും രാധിക തിലക്കും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ പോകുന്നത്.

ലാൽജോസ് സംവിധാനം ചെയ്ത പട്ടാളം എന്ന സിനിമ. ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ ആ സിനിമ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകളും തന്ന ചിത്രമാണ് പട്ടാളം. വരികൾ കൊണ്ട് വിസ്മയം തീർത്ത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം കൊണ്ട് മായാജാലം തീർത്ത് വിദ്യാജിയും ഒരുക്കിയ ഒരു ഗാനത്തിലേക്കാണ് പട്ടാളം എന്ന സിനിമയിലെ ഒരു ഗാനത്തിലേക്ക്, ഒരു ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാജി മാജിക്കിലേക്ക്. ഈ ഒരു ഗാനം ബിജു നാരായണനും വിധു പ്രതാപിനും ഒപ്പം ആലപിച്ചിരിക്കുന്ന ഗായിക രാധിക

2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന സിനിമ, രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിന് വേണ്ടി നാട്ട എന്ന രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ മനോഹരമായൊരു പാട്ടുണ്ട്. ഈ പാട്ട് ഇറങ്ങിയ സമയം ചിത്രചേച്ചി പാടിയ പാട്ടാണെന്ന് പലരും കരുതിയ ഒരു ഗാനമാണ്. എത്ര മനോഹരമായാണ് ഗിരീഷ് പുത്തഞ്ചേരി ഈ ഒരു പാട്ടിലെ വരികൾ എഴുതിയിട്ടുള്ളത്. ഓരോ വരിയും എഴുതിയിരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കേട്ട് കഴിയുമ്പോഴത്തേക്കും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ബാലാമണിയുടെ ജീവിതവുമായിട്ട് ട്രൂലി കണക്റ്റഡ് ആയിട്ടുള്ള വരികളാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുള്ളത്. രവീന്ദ്രൻ മാസ്റ്ററുടെ ഈണമാണ്. എം ജി ശ്രീകുമാറും രാധിക തിലക്കും ചേർന്ന് പാടിയ നന്ദനം എന്ന സിനിമയിലെ പാട്ടിലേക്ക്.

രാജീവ് അഞ്ചൽ കാലം തെറ്റിയെടുത്ത സിനിമയാണ് ഗുരു എന്ന സിനിമ. ഗുരു എന്ന സിനിമയിലെ ദൈവസംഗീതം നീയല്ലേ എന്ന പാട്ട്, ആ പാട്ടിലെ ഫീമെയിൽ പോർഷൻ പാടിയിട്ടുള്ളത് രാധിക തിലക്കാണ്. അത്യുഗ്രനായിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷനാണ് ഈ ഒരു പാട്ടിനുള്ളത്. പ്രണയവും അതിനൊപ്പം പേടിയും ഭീതിയും ഒക്കെ ഒരുമിച്ച് ചേർത്തൊരു മ്യൂസിക്കാണ്. വല്ലാത്തൊരു വെപ്രാളം നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു മ്യൂസിക്കാണ്. ആ ഒരു മ്യൂസിക്കിനൊപ്പം നമ്മളെ കൊണ്ടുപോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത് എസ് രമേശൻ നായരും. ദാസേട്ടനും രാധിക തിലക്കും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. രണ്ടുപേരും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ മനോഹരമായൊരു ഗാനമാണ്. ഒരേ ഒരു ഇളയരാജ എന്നൊക്കെ നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പറയും, മാസ്റ്റോ ഇളയരാജ സാറെന്നൊക്കെ. അങ്ങനെ നമുക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു പാട്ടാണ്. ഗുരുവിലെ എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. ഈ പാട്ട് എസ്പെഷ്യലി കുറച്ച് പ്രത്യേകത ഉള്ള പാട്ടാണ്. മധുബാലിന്റെയും കാവേരിയുടെയും അഭിനയ മികവ്, മധുബാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. രാധിക തിലക്കിന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ എങ്കിലും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ചിത്രചേച്ചിയെ പോലെ മറ്റൊരു വാനമ്പാടി ഉണ്ടാകുമായിരുന്നു എന്ന് ഓരോ കേൾവിയിലും ആ ഗായികയുടെ പാട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പാട്ടിലേക്കാണ് ഇനി ദാസേട്ടനും രാധിക തിലക്കും ചേർന്ന് പാടിയ ഗുരു എന്ന സിനിമയിലെ ദൈവസംഗീതം നീയല്ലേ

ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് രാധിക തിലക് പാടിയിട്ടുള്ള പാട്ടുകളാണ്. അടുത്ത ഗാനം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയിലെ പാട്ടാണ്. 1999 കെ ബി മധു സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ജോമോളും ദിലീപുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഒരുപാട് മനോഹരമായ പ്രണയ ഗാനങ്ങൾ സമ്മാനിച്ച ഒരു ചിത്രമാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈണങ്ങൾ കണ്ട സിനിമ കൂടിയാണ് ദീപസ്തംഭം മഹാശ്ചര്യം. ആ സിനിമയിൽ രാധിക തിലക്കും ദാസേട്ടനും ചേർന്ന് പാടിയൊരു ഡുവറ്റ് ഉണ്ട്. ആ പാട്ടാണ് ഇനി ഓർമ്മയിലുള്ളതും ഗാനങ്ങളിൽ.

2002 ശശി ശങ്കർ സംവിധാനം ചെയ്ത കുഞ്ഞിക്കൂനൻ എന്ന ചിത്രം. മുന്നേ ഞാനൊരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളായിരിക്കും കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ ഒരു സിനിമയിലും യൂസഫ് അലി കേച്ചേരി, മോഹൻ സിത്താര ടീം ഒന്നിച്ച മനോഹരമായ കുറെ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് പൂർണ്ണമായും ആലപിച്ചിരിക്കുന്നത് രാധിക തിലക്കാണ്. രാധിക തിലക്കിന്റെ ശബ്ദത്തിൽ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ ആ ഒരു പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഇനി നമ്മുടെ കാതോരം എത്തുന്നത്.

മലയാളികളുടെ മധുര സ്വരമാണ് രാധിക തിലക്. രാധിക തിലക് പാടിയ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു മധുരത്തെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ രാധിക തിലക് എന്ന ഗായികയുടെ പേര് പറയുമ്പോഴത്തേക്കും ഓടി വന്ന് നമ്മുടെ ഓർമ്മയുടെ മുറ്റത്തിരിക്കുന്ന ഒരു തിരുവാതിര പാട്ടുണ്ട്, കൈതപ്പോ മണമെന്തേ ചഞ്ചലാക്ഷി എന്ന പാട്ട്. ആ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ, രാധിക തിലക്കിന്റെ പാട്ടുകളുമായി എത്തിയ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന മനോഹരമായ ഗാനങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കേട്ടുമുട്ടാം.

പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും ഡോക്ടർ അഹല്യയിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ എല്ലാ വീടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ പലരും വാങ്ങിക്കഴിക്കുന്ന ഒരു മെഡിസിനെ കുറിച്ചാണ്. ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, പാരസെറ്റമോൾ. ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ, പനി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഓടിച്ചെന്ന് ഒരു സ്ട്രിപ്പ് പാരസെറ്റമോൾ അങ്ങ് വാങ്ങിക്കും അല്ലേ. ഇത് സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഈ ഒരു മരുന്നിന്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണ്, 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗൗരവമായിട്ട് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത്, പാരസെറ്റമോൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടത്? കാരണം പാരസെറ്റമോൾ അമിതമായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെയാണ് നേരിട്ട് ബാധിക്കുന്നത്. പലരും പനി മാറാൻ വേണ്ടി ഒന്നിലധികം ഗുളികകൾ ഒരേ സമയം കഴിക്കാറുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം അപകടകരമാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. ഇന്ന് നമുക്ക് പാരസെറ്റമോളിന്റെ സുരക്ഷിതമായിട്ടുള്ള അളവ് എത്രയാണ്, ഇത് അമിതമായി കഴിഞ്ഞാൽ ശരീരം എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിക്കാം. നിങ്ങളും ഇതുപോലെ കുറെ പാരസെറ്റമോളൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? പനി വന്നു കഴിഞ്ഞാലും ജലദോഷം വന്നു കഴിഞ്ഞാലും തലവേദന വന്നു കഴിഞ്ഞാലും ഒക്കെ ഒന്നും രണ്ടും പാരസെറ്റമോൾ എടുത്ത് കഴിക്കില്ലേ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ തന്നെ? അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഡോക്ടർ അഹല്യ നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്, പാട്ടിന് ശേഷം പാരസെറ്റമോളിന്റെ ബാക്കി കാര്യങ്ങൾ പങ്കുവെക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഈ പാരസെറ്റമോള് അമിതമായി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവറിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവർ ഡാമേജ് ആണ് ഉണ്ടാവുക, അതായത് കരൾ വീക്കമാണ് ഉണ്ടാവുക. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അത് ശുദ്ധീകരിക്കുന്നത് കരളാണ്. പാരസെറ്റമോൾ ശുദ്ധീകരിക്കുമ്പോൾ കരളിൽ നാപ്കി എന്നൊരു വിഷാംശം ഉണ്ടാകുന്നുണ്ട്. കുറഞ്ഞ അളവിൽ മരുന്ന് കഴിക്കുമ്പോൾ ശരീരം ഇതിനെ പുറന്തള്ളും. എന്നാൽ അളവ് കൂടുമ്പോൾ കരളിലെ പ്രതിരോധ സംവിധാനം തകരുകയും ഈ ഒരു വിഷാംശം കരൾ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. പാരസെറ്റമോള് അമിതമായിട്ട് ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂറിൽ വലിയ ലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് വരില്ല. പിന്നീട് എന്ത് സംഭവിക്കും? കഠിനമായിട്ടുള്ള ഓക്കാനവും ഛർദിയും ഫീൽ ചെയ്യും. രണ്ടാമത്തേത് വയറിന്റെ വലതുഭാഗത്ത്, അതായത് കരളിന്റെ ഭാഗത്ത് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടും. പിന്നെ വിശപ്പില്ലായ്മയും അമിതമായ ക്ഷീണവും അനുഭവപ്പെടും. പിന്നെ മൂത്രത്തിന്റെ നിറം മാറുക, കണ്ണിലും ചർമ്മത്തിലും മഞ്ഞ നിറം കാണപ്പെടുക, അതായത് ഈ മഞ്ഞപ്പിത്തത്തിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലയ്ക്കുകയും അത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് വെറും ഒരു പനി ഗുളികയല്ലേ എന്ന് കരുതിയിട്ട് ഇത് കഴിക്കരുത്. കുട്ടികൾക്ക് നൽകുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി എത്ര അളവ് വരെ നമുക്ക് കഴിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാരസെറ്റമോളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ മുതിർന്ന വ്യക്തിക്ക് ഒരു ദിവസം പരമാവധി കഴിക്കാവുന്ന പാരസെറ്റമോൾ 4 ഗ്രാം ആണ്. അതായത് 4000 mg, അതായത് 650 mg ഗുളികയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പരമാവധി 6 എണ്ണം കഴിക്കാം. എന്നാൽ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. ഞാൻ പറഞ്ഞു എന്ന് കരുതി 6 എണ്ണം വരെ കഴിക്കാൻ നിൽക്കരുത്. ഓക്കെ, ഡോക്ടർ പറയും എത്ര എണ്ണം വരെ കഴിക്കണമെന്ന്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും നിങ്ങളുടെ പനിയുടെയും തലവേദനയുടെയും അളവൊക്കെ അനുസരിച്ച് ഡോക്ടർ പറയും. ഓക്കെ, പനി കുറയുന്നില്ല എന്ന് കരുതിയിട്ട് ഇടയ്ക്കിടെ ഗുളിക കഴിക്കുന്നത് വലിയ അപകടമാണ്. രണ്ട് ഗുളികകൾക്കിടയിൽ കുറഞ്ഞത് 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ ഇടവേള ഉണ്ടായിരിക്കണം. ഒരു ഗുളിക കഴിച്ചു, 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ഗുളിക കഴിച്ചു, വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ഗുളിക കഴിച്ചു. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് വളരെ വളരെ ഡേഞ്ചറാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഇത് വളരെ കുറവാണ് കേട്ടോ. അവരുടെ ശരീരഭാരം അനുസരിച്ചാണ് ഡോക്ടർമാർ മരുന്ന് നിശ്ചയിക്കുന്നത്. പലപ്പോഴും സിറപ്പുകൾ നൽകുമ്പോൾ അളവ് മാറുന്നത് വരെ അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പല ജലദോഷ മരുന്നുകളിലും പാരസെറ്റമോൾ അടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പനിക്ക് പാരസെറ്റമോളും ജലദോഷത്തിന് മറ്റൊരു സിറപ്പും ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ അറിയാതെ തന്നെ ശരീരത്തിൽ പാരസെറ്റമോളിന്റെ അളവ് ഇരട്ടിയായിട്ട് മാറും. മദ്യം കരളിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. മദ്യപാനത്തോടൊപ്പം പാരസെറ്റമോൾ കഴിക്കുന്നത് കരൾ സ്തംഭനത്തിനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. അസിഡിറ്റിയോ കിഡ്നി രോഗങ്ങളോ ഉള്ളവരും മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് സംസാരിക്കണം. പാരസെറ്റമോളിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതിലേക്കെല്ലാം വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. പാരസെറ്റമോളിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പാരസെറ്റമോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, സ്വയം ചികിത്സ ഒഴിവാക്കണം. പനി രണ്ട് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കുകയും വേണം. ഇനി മരുന്നിന്റെ പേരും അളവും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. കുട്ടികൾക്ക് മരുന്ന് നൽകുമ്പോൾ ഡ്രോപ്പറോ അളവ് പാത്രമോ ഉപയോഗിക്കുക. ഒരിക്കലും അത് കൂടാൻ പാടില്ല. പ്രത്യേകിച്ച് സിറപ്പ് പോലെയുള്ള മരുന്നുകൾ ഒരിക്കലും കൂട്ടി കൊടുക്കരുത്. ഓക്കെ. പാരസെറ്റമോൾ കഴിച്ചിട്ട് അലർജി എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് ചൊറിച്ചിലോ തടിപ്പോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉടനെ മരുന്ന് നിർത്തണം. വീട്ടിൽ കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത ഉയരത്തിൽ മാത്രം മരുന്ന് സൂക്ഷിക്കുക. കാര്യം എത്തുന്ന ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ അവർ മിഠായിയാണെന്നൊക്കെ കരുതിയിട്ട് എടുത്ത് കഴിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അറിയാതെ അമിതമായിട്ട് മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ കാത്തു നിൽക്കരുത്. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇതിന് കൃത്യമായ മറുമരുന്ന് ലഭ്യമാണ്. പക്ഷെ അത് കൃത്യസമയത്ത് നൽകണമെന്ന് മാത്രം. മരുന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ളതാണ്. അത് ജീവൻ എടുക്കുന്നതാക്കി മാറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാരസെറ്റമോളിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ ഇത്രയും നേരം സംസാരിച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ ആരോഗ്യവിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: 360 ഡിഗ്രി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 360 ഡിഗ്രിയുമായിട്ട് ഇന്നത്തെയും പോലെ ഇന്നും കൂടെയുള്ളത് ഞാൻ അഹല്യയാണ്. ഇന്നെന്താ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് അറിയോ? നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയി കിട്ടുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് എന്നാൽ പോലും പലരും ഇക്കാലത്ത് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സമാധാനപരമായിട്ടുള്ളൊരു ഉറക്കം. യെസ്, ഇന്നലെ ഒട്ടും ഉറക്കം കിട്ടിയില്ലെന്ന് പരാതി പറയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവാറില്ല അല്ലേ? ചുരുക്കം തന്നെയാണ് അങ്ങനെ. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല, ശരിക്കും സ്ലീപ്പില്ല, അങ്ങനെ പരാതി പറയുന്നവരുടെ എണ്ണം ദിനം പ്രതി ഇങ്ങനെ കൂടി വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ് കേട്ടോ. ഈ ഉറക്കമില്ലായ്മ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും, അതിനെ പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ദ ആർട്ട് ഓഫ് ബെറ്റർ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ, ഉറക്കത്തിന്റെ പ്രാധാന്യം കൂടുതലാണ് അല്ലെ. ഒപ്പം തന്നെ നല്ല ഉറക്കത്തിനുള്ള ടിപ്സുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ദ ആർട്ട് ഓഫ് ബെറ്റർ സ്ലീപ്പ് എന്നുള്ളൊരു കാര്യം. നമ്മുടെ ബോഡി ഉണ്ടല്ലോ, നമ്മുടെ ബോഡി ഒന്ന് സർവീസ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഉറക്കം എന്ന് പറയുകയാണെങ്കിൽ. വണ്ടി നല്ല രീതിയിൽ ഓടിപ്പോണമെങ്കിൽ എന്ത് വേണം? ഇടയ്ക്ക് ആ ഒരു വണ്ടിക്ക് റെസ്റ്റ് വേണം അല്ലേ? വേണ്ടേ? വേണം. അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറും ശരീരവും ഒക്കെ അടുത്ത ദിവസത്തേക്ക് റെഡി ആകുന്നത് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയത്താണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഉറക്കത്തെ വെറും സമയം കളയലായിട്ടാണ് കാണാറുള്ളത് അല്ലേ. ആ ഒരു വിചാരം ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി വലിയ മരുന്നുകളൊന്നും വേണ്ട. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി ആയിട്ട് മാറാം എന്ന് നമുക്ക് നോക്കിയാലോ? കേൾക്കാം 360 ഡിഗ്രിയിൽ.

360 degree. കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രിയാണ്. പ്രിയപ്പെട്ട നിങ്ങളുടെ അഹല്യ എഫ്എം 90.4-ൽ കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. എന്തുകൊണ്ടാ ഉറക്കം ഇത്ര പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം? എന്തുകൊണ്ടാന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം വെറുതെ കിടക്കുകയാണോ? നമുക്ക് തോന്നും നമ്മുടെ ശരീരം വെറുതെ ഇങ്ങനെ കിടക്കല്ലേ, ഒരു ഉപയോഗമില്ല. അത് അങ്ങനെയല്ല, പകരം എന്താ, നമ്മുടെ ഓർമ്മകളെ അടുക്കി വെക്കാനും കോശങ്ങളെ പുതുക്കാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ശരീരം ഈ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ബോഡി ചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഉറക്കം എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഉറക്കം കുറഞ്ഞാൽ നമ്മുടെ ദേഷ്യം കൂടും, ശ്രദ്ധ കുറയും, ആകെ മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ, ഒരു വല്ലാത്തൊരു അവസ്ഥയായിട്ട് മാറും എന്നുള്ളതാണ്. പിന്നെ ഉറക്കം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു നമ്പർ ഉണ്ട്, 8 മണിക്കൂർ. 8 മണിക്കൂർ ദിവസവും നമ്മൾ ഉറങ്ങണം എന്നാണ് പറയാറില്ലേ. ഇങ്ങനെ പറയുന്ന സമയത്ത് അത്രയും ടൈം എവിടെയാ, ഈ ഒരു ചോദ്യം വരാറില്ലേ. ഇന്ന് പലരും ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ക്വാളിറ്റി ഉള്ളൊരു 6 മണിക്കൂർ ഉറക്കമെങ്കിൽ എന്ത് വേണം, നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഉറക്കം ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തെയും പ്രമേഹത്തെയും ഒക്കെ ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഉറക്കത്തെ അത്ര നിസ്സാരമായിട്ട് എന്ത് ചെയ്യരുത്, കാണരുത്. നല്ല ഉറക്കം കിട്ടുന്നവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനിക്കാനും കൂടുതൽ ക്രിയേറ്റീവ് ആകാനും ഒക്കെ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയാറ്. കരിയറിലും ലൈഫിലൊക്കെ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ലൊരു ഉറക്കമാണ്. അതെങ്ങനെ നേടിയെടുക്കാമെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: 360 degree.
1: ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വില്ലനാണ്. അതേതാ ആ നീല വെളിച്ചം, ഒരു വില്ലനായ നീല വെളിച്ചം. അതായത് നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്ന ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെറിയൊരാള്, സ്മാർട്ട് ഫോൺ. യെസ്, സ്മാർട്ട് ഫോൺ തന്നെയാണ് കേട്ടോ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഫോൺ നോക്കുന്നത്, നമ്മുടെ തലച്ചോറിനൊരു തെറ്റായ സിഗ്നൽ നൽകുന്നുണ്ട്. അതായത് എന്താ, പുറത്ത് വെളിച്ചമുണ്ടെന്നും ഇപ്പൊ ഉറങ്ങാൻ സമയമായില്ലെന്നും തലച്ചോറ് എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കാം. ഇതിന് കാരണമാകുന്നത് സ്ക്രീനിൽ നിന്നുള്ള ആ ഒരു ബ്ലൂ ലൈറ്റ് ഇല്ലേ, അതാണ് ആ നീല വെളിച്ചം. ആ നീല വെളിച്ചാണ് ഈ മെലാട്ടോണിൻ എന്നൊരു ഹോർമോൺ നമ്മളെ ഉറങ്ങാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു ഹോർമോണിന്റെ ഉത്പാദനം കുറയുകയും അതുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരാത്തതിന്റെ റീസൺ ആയി വന്നത്. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫോൺ ദൂരേക്ക് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഫോണിന് പകരം ഒരു പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ച് കിടക്കാനൊക്കെ നോക്കിയാൽ മതി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ റീൽസ് കണ്ട് സമയം കളയുമ്പോഴുണ്ടല്ലോ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആരോഗ്യകരമായ ഉറക്കമാണ്. ആ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ബോധ്യം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ ബെഡ്റൂമിൽ നോ ഫോൺ എന്നൊരു റൂള് വെച്ചാലോ? സംഭവം സെറ്റായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയും ഈ ടിപ്സുകൾ ഇവിടെ ബാക്കിയാണ്, നമുക്ക് കേൾക്കാം. ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം സ്റ്റുഡിയോ വിത്ത് അഹല്ലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സൂർ മേ ഗാനാ സീഖിയേ പദനിസ ആപ്പ് കെ സാത്ത്, AI പവർഡ് പേഴ്സണൽ മ്യൂസിക് ടീച്ചർ ഫ്രം സരേഗാമ.
3: Very sad, love.

360 degree. ഭക്ഷണവും ഉറക്കവും തമ്മിൽ എന്താ ബന്ധം? ഭക്ഷണവും ഉറക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കേൾക്കാം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണേ. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതും നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതായത് രാത്രി വൈകി വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ശരീരം അത് ദഹിപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ പിന്നെ ഉറക്കം വരാനായിട്ട് എന്താവും? ലേറ്റ് ആവും, വൈകും എന്നുള്ളതാണ്. അപ്പൊ ലഘുവായ ഭക്ഷണമാണ് രാത്രിയിൽ എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ചായയും കാപ്പിയും കുടിക്കുന്ന കാര്യത്തിലും എന്ത് വേണം? ശ്രദ്ധ വേണം. കഫീൻ നമ്മുടെ ഉറക്കത്തെ തടയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വൈകുന്നേരത്തിന് ശേഷം കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. പകരം ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയാണെങ്കിൽ എന്താ, ഉറക്കം വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മദ്യം കഴിച്ചാൽ നന്നായി ഉറങ്ങാമെന്ന് ചിലർ കരുതാറുണ്ട്. അത് വെറും തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മദ്യം നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ശരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പൊ രാത്രിയിൽ ധാരാളം വെള്ളം കുടിക്കുന്നതും ഇടയ്ക്ക് ബാത്റൂമിൽ പോകാനായിട്ട് എഴുന്നേൽപ്പിക്കുന്നത് വഴി എന്താവും? ഉറക്കം തടസ്സപ്പെടാനായിട്ട് കാരണമാവും. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ എപ്പോഴും ഒരു കൺട്രോള് നൈറ്റ് ടൈമിൽ പ്രത്യേകിച്ച് വേണം എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന ആ ഒരു മറ്റൊരു ടിപ്പ്, ഉറങ്ങാനായിട്ട് അന്തരീക്ഷവും പ്രധാനമാണ്. അതായത് നമ്മുടെ ബെഡ്റൂം ഉറങ്ങാനായിട്ട് മാത്രമുള്ള ഒരു ഇടമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. അവിടെ ഇരുന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ടി വി കാണാനൊന്നും ശ്രമിക്കാതിരിക്കാം. മുറിയിൽ നല്ല ഇരുട്ടുണ്ടെങ്കിൽ എന്താ, ഉറക്കം പെട്ടെന്ന് വരും അല്ലേ. വെളിച്ചം തീരെയില്ലാത്ത അവസ്ഥ തലച്ചോറിനെ ഉറക്കത്തിലേക്ക് പെട്ടെന്ന് നയിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ നല്ല വൃത്തിയുള്ള വിരിപ്പുകളും തലയിണകളും ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സുഖം നൽകുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ മുറിയിലെ താപനിലയ്ക്കും ഒരു പ്രാധാന്യമുണ്ട്. അതായത് ഒരുപാട് ചൂടോ അല്ലെങ്കിൽ ഒരുപാട് തണുപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം തടസ്സപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ആ ഒരു മുറിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഫാനിന്റെയോ എ സിയുടെയോ ഒക്കെ ശബ്ദം കുറഞ്ഞ സ്പീഡിൽ വെക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇപ്പൊ ശാന്തമായ ഒരു അന്തരീക്ഷം എപ്പോഴും ഉറക്കത്തിന് വളരെ അത്യാവശ്യമാണ്. ബഹളങ്ങളില്ലാത്ത ഒരിടത്ത് കിടന്നുറങ്ങുന്നത് വഴി എന്താവും? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ് കിട്ടുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ബെഡ്റൂമിനെ നല്ല രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ലീപ്പിനെയും കൂടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഇതാണ് ആ മറ്റൊരു ടിപ്പ്.

0: 360 degree.
1: ടൈം ടേബിൾ വെക്കാൻ പോവാ. ടൈം ടേബിൾ ഇങ്ങനെ ഉറക്കത്തിനെന്നല്ലേ ഇങ്ങനെ തോന്നിയോ നിങ്ങൾക്ക്? അതെന്താ സംഭവം എന്നറിയോ? ഈ ഒരു സ്ഥിരമായിട്ട് ഒരു സമയത്ത് ഉറങ്ങാനായിട്ട് കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് അവധി ദിവസമാണെങ്കിലും എന്ത് ചെയ്യും, ഈ അവധി ദിവസമാണെങ്കിലും ഈ ഒരു സമയത്തിൽ വലിയ മാറ്റം വരുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നോർമലി നമുക്കൊരു സ്വഭാവം ഉണ്ട്, എന്താണ്, ഈ അവധി ദിവസം ആവുന്ന സമയത്ത് നമുക്ക് പൊതുവെയുള്ള ഒരു നേച്ചർ ഇല്ലേ, കുറച്ചുകൂടി ഒന്ന് ഉറങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാറില്ലേ? പക്ഷെ അത് അത്ര നല്ല പരിപാടിയല്ല. ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഒരു സമയത്ത് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഉറങ്ങാനും ശ്രമിക്കണം, എഴുന്നേൽക്കാനും ശ്രമിക്കണം. അവധി ദിവസമാണെങ്കിലും ഈ ഒരു സമയത്തിൽ വലിയ മാറ്റം വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതുവഴി നമ്മുടെ ബോഡിക്ക് എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ പകൽ സമയത്ത് ഉറങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അതൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റിൽ ഒതുക്കാൻ കൂടി നോക്കണം കേട്ടോ. ഒരുപാട് നേരം പകൽ ഉറങ്ങിയാൽ രാത്രിയിൽ ഉറക്കം വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പവർ നാപ്പ് നമ്മുടെ ഉന്മേഷം കൂട്ടാനായിട്ട് നല്ലതാണ്, പക്ഷെ അത് നീണ്ടു പോകാതെ എന്ത് ചെയ്യണം നോക്കണം എന്നുള്ളതാണ്. ഇപ്പൊ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ വെറുതെ കിടന്നും അറിയാതെ എഴുന്നേറ്റ് എന്തെങ്കിലും ബോറും കാര്യം ചെയ്യാനായിട്ട് നോക്കിയാൽ മതി. അപ്പൊ കുറച്ചു നേരം കഴിയുന്ന സമയത്ത് താനെ ഉറക്കം വരുന്നുള്ളതാണ്. അപ്പൊ ഓരോ ദിവസവും ഒരേ ടൈമിൽ ഉറങ്ങാനായിട്ട് ശീലിക്കുന്നത് വഴി എന്താ, ഇൻസോമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം.

0: 360 degree.
1: Once again, welcome back to 360 degree. 360 degree tips and tricks pangu vechukodiyulla njan aayilliyana. Appo namukku adutha tip kettalo relaxation techniques aanu ta. ഈ മനസ്സിൽ ഒത്തിരി ചിന്തകൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഉറക്കം വരില്ല. അപ്പൊ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ സാവധാനം ശ്വാസമൊക്കെ എടുത്ത് വിടുന്നത് ഈ പേശികളെ അയവുള്ളതാക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ഡീപ്പ് ബ്രീതിങ് പ്രോസസ് ഉണ്ടല്ലോ, അതന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഓരോ ശ്വാസത്തിലും സമാധാനം ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ മനസ്സിൽ അന്നത്തെ ദിവസത്തെ നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നാളെ എന്ത് സംഭവിക്കും, അയ്യോ നാളത്തെ ജോലി, അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നാളെ എല്ലാം ശരിയാകുന്നേ. അങ്ങനെ ഒരു സ്വയം നമ്മളൊന്ന് പറഞ്ഞ് ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞ് ഒന്ന് നല്ല മെലഡി സോങ്സ് ഒക്കെ ഒന്ന് കേട്ടുകൊണ്ട് ഉറങ്ങാൻ നോക്കി നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. പക്ഷെ ഹെവി വർക്കൗട്ടുകൾ ഉറങ്ങുന്നതിനും തൊട്ട് മുൻപ് ചെയ്യാനായിട്ട് പാടില്ല. അത് ബോഡിയെ കൂടുതലായിട്ട് ആക്റ്റീവാക്കും. മനസ്സ് ശാന്തമായാൽ ശരീരം താനെ ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി വീണോളും കേട്ടോ. അപ്പൊ അതെ, ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്, ഉറക്കം അല്ലെ, ഗുഡ് സ്ലീപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചൊരു കാര്യം അല്ലേ. ദ ആർട്ട് ഓഫ് ബെറ്റർ സ്ലീപ്പ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു ബെറ്റർ സ്ലീപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പങ്കുവച്ച ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരാം 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു വിഷയമായിട്ട്, ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒപ്പം കുറെ എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിദാഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എ ബി സി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടുരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-ാണ് വീണ്ടും നട തുറക്കുക. 26-ാണ് പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 താഴ്ന്ന് 75,201 നിഫ്റ്റി 32 നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115,160 ഗ്രാമിന് 14,395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: Some people come into this world to change history. ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ചില ആളുകൾ ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെ ചരിത്രങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ ഒരു വലിയ സംഭവമല്ലേ, ചിലർ വരുമ്പോൾ ചരിത്രം മാറും എന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ചരിത്രം മാറാൻ ചിലപ്പോ വലിയ സംഭവങ്ങളൊന്നും നടക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് മാറ്റങ്ങൾ വരണമെങ്കിൽ വലിയ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയില്ല. ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് സംതിങ് വെരി വെരി സ്മോൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയുള്ള സ്മോൾ ഹാബിറ്റ്സിനെ കുറിച്ചാണ്, മൈക്രോ ഹാബിറ്റ്സിനെ കുറിച്ച്. ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. അങ്ങനെ നമ്മുടെ ജീവിതം മനോഹരമാക്കുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യങ്ങളിലൂടെയുള്ള മാറ്റങ്ങൾ. അതേക്കുറിച്ച് നമുക്ക് സംസാരിച്ചാലോ? കമോൺ, എഴുത്തോലെയാണ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മൈക്രോ എന്ന് വെച്ചാൽ അത്രയും മൈക്രോ, സ്മോൾ എന്ന് വെച്ചാൽ അത്രയും സ്മോൾ. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ബട്ടർഫ്ലൈ എഫക്ട് ഇൻ യുവർ ലൈഫ്. കണ്ണിന് പോലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു ഉഗ്രൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ റേഡിയോയുടെ വോളിയം കുറച്ച് കൂട്ടി വെച്ചോ. കാരണം വലിയ മാറ്റങ്ങളുടെ ചെറിയ തുടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവല്ലേ. ബിക്കോസ് ബിഗ് തിങ്സ് ഓഫൻ ഹാവ് സ്മോൾ ബിഗിനിങ്സ്. കുട്ടി ശീലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു കാര്യം, ദാറ്റ് ഇസ് നോട്ട് സംതിങ് യു ഫൈൻഡ്, ഇറ്റ് ഇസ് സംതിങ് യു ട്രെയിൻ. നമ്മൾ ഈ മസിലൊക്കെ ബിൽഡ് ചെയ്യുന്നത് പോലെ സന്തോഷവും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ആള് ഭയങ്കര സ്മാർട്ടൊക്കെയാണ്. നമ്മൾ ഓരോ ചെറിയ നിമിഷത്തിലും എന്താണോ ചെയ്യുന്നത്, അതിൽ നിന്നാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഹാപ്പി ആവാൻ പറ്റും. ഒന്നും ചെയ്യണ്ടേ. ആദ്യത്തെ ഏറ്റവും സ്മോൾ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് സ്മൈൽ ചലഞ്ച് ആണ്. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി, ഒരു 3 സെക്കൻഡ് മാത്രം. ഇനിയിപ്പോ നിങ്ങൾക്ക് ചിരിക്കാൻ ഒരു കാരണവും ഇല്ലെങ്കിൽ പോലും, പിന്നെ ലൈഫ് ഇങ്ങനെ സീൻ കോർണർ ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ ചിരിക്കണേ, അങ്ങനെയാണ് വിചാരിക്കണെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ചിരി ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഫേക്ക് ചിരിയാണെങ്കിൽ സാരമില്ല, ജസ്റ്റ് ഫേക്ക് എ സ്മൈൽ. നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലേക്ക് ആ സമാധാനവും സന്തോഷവും ഒക്കെ താനെ ഒഴുകി എത്തുന്നത് കാണാൻ പറ്റും. ഇറ്റ്സ് എ മാജിക്. റൈറ്റ് നൗ. ഇനിയുണ്ട് കുറേ സ്മോൾ ഹാബിറ്റ്സ് പറയാൻ, പക്ഷെ അതിനു മുന്നേ നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചെറിയ കാര്യങ്ങളിൽ അടുത്തത് ടേക്ക് വൺ സ്ലോ ബ്രീത്ത് എന്നുള്ളതാണ്. ഒരു നിമിഷം എല്ലാം മറന്ന് പതുക്കെ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ ഒന്ന് പുറത്തേക്ക് വിട്ട് ആ നിമിഷം നിങ്ങൾക്ക് കിട്ടുന്ന റിലാക്സേഷൻ അല്ലേ, ദാറ്റ് ഈസ് പ്രൈസ്ലെസ്. ഇനി നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല കാര്യം, അത് എത്ര ചെറുതാണെങ്കിലും ഒന്ന് ഓർത്തു നോക്കണം. ലൈഫിൽ നമ്മൾക്ക് ഇന്നോളം നടന്നിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തു നോക്കണം. ഒരു പക്ഷേ അത് ചിലപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുടിച്ച നല്ലൊരു ചായ ആയിരിക്കാം, നല്ല രസമുള്ളൊരു ചായ കുടിച്ചതായിരിക്കാം, എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോയതായിരിക്കാം, നല്ലൊരു ഡ്രസ്സ് വാങ്ങി ഇട്ടപ്പോൾ നമ്മൾ മിററിൽ നോക്കിയപ്പോൾ കണ്ടൊരു സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ ആരോ നിങ്ങൾക്ക് അയച്ച ഒരു കുഞ്ഞു മെസ്സേജ് ആയിരിക്കാം. ജസ്റ്റ് ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരണം, അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഫീല് തോന്നും. കണ്ടോ, ഇത്രയുള്ളൂ കാര്യം, ഈ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആണ് നാളെ വലിയ മാറ്റങ്ങളായിട്ട് മാറാൻ പോണത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ ഞാൻ പറഞ്ഞ ആ 3 സെക്കൻഡ് സ്മൈൽ ഒക്കെ എല്ലാരും ട്രൈ ചെയ്യില്ലേ? ഇനി പറയാൻ പോണ കാര്യം, ഞാനതിനെ ഹൊറൈസൺ ഹാക്ക് എന്നാണ് വിളിക്കുന്നത്. അതൊരു ചെറിയ ഹൊറൈസൺ ഹാക്കാണ്. നമ്മളെപ്പോഴും ഈ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും കുഞ്ഞു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയല്ലേ. നമ്മളൊരു ടണൽ വിഷനാണ് നമുക്കുള്ളത്. പക്ഷേ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ദൂരേക്ക് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ജനൽ തുറന്നാൽ നമുക്കൊരു വൈഡ് വ്യൂ കിട്ടണം. ആ വിൻഡോയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്കൈയുടെ അറ്റത്തേക്ക്, ആ ഹൊറൈസണിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ലെറ്റ് യുവർ വിഷൻ ഗോ വൈഡ്. അതിനൊരു സയന്റിഫിക് ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളിങ്ങനെ ദൂരേക്ക് കണ്ണെന്നിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നോ, ഓൾ ഇസ് വെൽ, എവറിത്തിങ് ഇസ് സേഫ് എന്നൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനൊരു ഒരു റിലാക്സേഷൻ കിട്ടും. നിങ്ങളുടെ ശരീരത്തിനൊരു ഉഗ്രൻ സേഫ്റ്റി സിഗ്നൽ ആവും. എടാ മോനെ, സീനൊന്നും ഇല്ല, ചില്ലായിരിക്കും എന്ന് ബ്രെയിൻ നിങ്ങളോട് പതുക്കെ പറയും. ഇടയ്ക്കിടെ ഈ ഫോണിലെ കുഞ്ഞു സ്ക്രീനിലേക്കും നമ്മുടെ മുറിയിലുള്ള 4 വാളിനും അപ്പുറത്തേക്ക്, പുറത്തെ വലിയ ആകാശത്തിലേക്ക്, വലിയ സ്കൈയിലേക്കും രാത്രി മൂണിനെയൊക്കെ നോക്കുന്നതും സീ കാണുന്നതും ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇനി നമ്മുടെ ലൈഫ് ഫുള്ളായി അങ്ങ് മാറ്റിയാലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് തെറ്റാണ്. ടെൽ ദം ദേ ആർ റോങ്. ജീവിതം മൊത്തം ഉടച്ചു വാർക്കേണ്ട ഒരു കാര്യമില്ല. ഹാപ്പിനെസ് ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഇസ് എ സ്കിൽ. നമ്മൾ സൈക്കിളിൽ ചവിട്ടാൻ പഠിക്കില്ലേ, അങ്ങനെ പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നഴ്സിംഗിൽ നഴ്സിംഗ് ഒക്കെ കോഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും അല്ലെ, പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് പോലെ പ്രാക്ടീസിലൂടെയാണ് ഓരോ കാര്യവും നമ്മൾ പെർഫെക്റ്റ് ആക്കുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ സ്കില്ലാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് പഠിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുമ്പോൾ അത് ആദ്യത്തെ ആ ഉരുളയുടെ രുചി ശരിക്കും ആസ്വദിച്ച് കഴിക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് ഇന്ന് നടന്ന നല്ലൊരു കാര്യം ആലോചിച്ച് ഒന്ന് താങ്ക്സ് പറഞ്ഞിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൈഫും അതുപോലെ മാറും. സോ ഷിഫ്റ്റ് യുവർ ഫോക്കസ്. കുഞ്ഞു നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: Story of life.
0: Lighten your life. Lighten. നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെ ഓടാറുണ്ടല്ലേ. നല്ല വീട് വെക്കണം, നല്ലൊരു കാറ് വാങ്ങിക്കണം, ആഡംബര വസ്തുക്കളൊക്കെ സ്വന്തമാക്കണം, സുഖ സൗകര്യങ്ങൾ വേണം. ഇതൊക്കെ ഉണ്ട് എങ്കിൽ ജീവിതം പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും ഇല്ലെങ്കിലും നമ്മളിൽ പലരും അല്ലേ. സ്നേഹിക്കുന്നവർക്ക് വാരിക്കോരി സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ അവരെന്നും കൂടെ നിർത്താമെന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ വാരിക്കോരി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഈ ചോറിലെ കല്ല് പോലെ നൽകുന്ന സൗകര്യങ്ങൾക്കിടയിൽ നിങ്ങളൊരാളെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ട്. ഒരാൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചോറ് നല്ല ചോറ് വിളമ്പി കൊടുക്കുന്നത്, നല്ല കറികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് കല്ല് പെറുക്കിയിട്ടിട്ടുണ്ട്. അവർക്കത് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അതുപോലെയാണോ നിങ്ങൾ ആളുകളെ സ്നേഹിക്കുന്നത്? ആണോ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്താണെന്നറിയോ? എത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ഒരാളുടെ അന്തസ്സും ആത്മാഭിമാനവും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അയാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, അയാൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. മനസ്സിലായോ? മനുഷ്യൻ പട്ടിണി കിടന്നേക്കാം, കഷ്ടപ്പെട്ടേക്കാം, പട്ടിണി കിടക്കും, കഷ്ടപ്പെടും. പക്ഷേ സ്വന്തം ആത്മാഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് ഒരാൾക്കും അധികകാലം ഒരിടത്ത് നിൽക്കാൻ കഴിയില്ലടോ. നിങ്ങൾ കൊടുക്കുന്ന സ്വർണക്കൂട്ടിലായാലും ശരി, സ്വന്തം വ്യക്തിത്വം ബലി കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ പക്ഷി ഒരു നാൾ ചിറകടിച്ച് പോകുക തന്നെ ചെയ്യും. സ്നേഹം എന്നത് ആജ്ഞാപിക്കാനുള്ള അവകാശമല്ല, മറിച്ച് പരസ്പരം ബഹുമാനിക്കാനാണ്, മ്യൂച്വൽ റെസ്പെക്റ്റാണ്. പലപ്പോഴും ബന്ധങ്ങളിൽ നമ്മൾ വിചാരിക്കാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അയാൾ എന്തായിരിക്കും എന്നെ വിട്ടു പോയത് എന്ന്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾ നൽകിയ പണത്തേക്കാളും സൗകര്യത്തേക്കാളും അയാൾ ആഗ്രഹിച്ചത് നിങ്ങളിൽ നിന്നുള്ളൊരു ബഹുമാനമായിരുന്നു, ഒരു തരി ബഹുമാനമായിരുന്നു. പരിഹാസങ്ങളും കുത്തുവാക്കുകളും ആത്മാഭിമാനമുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ മുറിവുകൾ ഉണ്ടാക്കും. ആ മുറിവുകൾ ഉണങ്ങാനായിട്ട് നിങ്ങൾ നൽകുന്ന എന്തിനും ഒന്നിനും കഴിയില്ല. എന്തു കൊടുത്താലും ആ മുറിവുകൾ ഉണങ്ങില്ല. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അയാളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള സ്വകാര്യതയും അന്തസ്സുമുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് തകർക്കുന്ന രീതിയിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. ഈ അന്തസ്സില്ലാത്ത ജീവിതത്തേക്കാൾ അന്തസ്സുള്ള മരണമാണ് പലരും ആഗ്രഹിക്കാറ് അല്ലേ. എത്ര പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും എല്ലാവർക്കും ആത്മാഭിമാനവും അന്തസ്സുമുണ്ട്. അത് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഒരാളോടും പെരുമാറരുത്. അയാൾക്ക് വാരിക്കോരി നിങ്ങൾ പണം കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്നു,
2: പക്ഷേ ആത്മാഭിമാനത്തെയും അന്തസ്നെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടാവരുത്. സൗകര്യങ്ങൾ കുറവാണെങ്കിലും അന്തസ്സോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഇടമാണ് സ്വർഗം എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് അവരുടെ ആത്മാഭിമാനത്തെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കണം. ബന്ധങ്ങൾ സദൃഢമാകുന്നത് സ്വർണം കൊണ്ടൊന്നുമല്ല, മറിച്ച് പരസ്പരം ബഹുമാനം കൊണ്ടാണ്. ഒരാളെയും തളർത്താതിരിക്കുക, ആരെയും താഴ്ത്തിക്കെട്ടാതിരിക്കുക, അന്തസ്സുള്ള മനുഷ്യനായിട്ട് ജീവിക്കുക, മറ്റുള്ളവരുടെ അന്തസ്സിനെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. അത് നൽകുന്ന സമാധാനം ലോകത്തിലെ മറ്റൊരു സുഖ സൗകര്യങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക.

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തുന്ന ചിലരുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അല്ലേ? അവർക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് തിരക്കുകളൊന്നും ഉണ്ടാവില്ല. നമ്മളെ കേൾക്കാനായിട്ട് അവർക്ക് മടുപ്പുണ്ടാവില്ല, അല്ലേ? പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ പെട്ടെന്നൊരു ദിവസം ദൂരേക്ക് മാറാൻ തുടങ്ങുന്നു. അവർക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് വാക്കുകൾ കിട്ടാതെ പോകുന്നു, കണ്ടന്റ് ഇല്ലാതാവുന്നു, ടോപ്പിക് ഇല്ലാതാവുന്നു, അല്ലേ? ജീവിതത്തിലെ ഒരു കയ്പുള്ള സത്യം പറഞ്ഞു തരട്ടെ, മടുത്ത് തുടങ്ങുമ്പോൾ ചിലർക്ക് തിരക്കുകൾ കൂടും. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? മടുത്ത് തുടങ്ങുമ്പോഴേ ചിലർക്ക് തിരക്കുകൾ കൂടും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നാം, പക്ഷെ ബന്ധങ്ങളുടെ ഒരു അവസ്ഥയാണിത്. ഒരാൾക്ക് നിങ്ങളോട് താല്പര്യം കുറയുമ്പോൾ, നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന സമയം അവർക്കൊരു ഭാരമായിട്ട് തോന്നി തുടങ്ങുമ്പോൾ, അവർ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് തിരക്കാണ് എന്നുള്ളത്. സത്യത്തിൽ അവർക്ക് തിരക്കൊന്നുമില്ല, മറിച്ച് തിരക്കുള്ളതായിട്ട് അഭിനയിച്ച് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ്. മുമ്പ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സംസാരിച്ചിരുന്നവർക്ക് ഇപ്പൊ 5 മിനിറ്റ് പോലും സംസാരിക്കാൻ സമയമില്ലാതായിട്ട് മാറുന്നു. നിങ്ങളുടെ മെസ്സേജുകൾ കാണാതെ പോകുന്നു, കോളുകൾക്ക് മറുപടി ഇല്ലാതാകുന്നു. ഓരോ തവണ ചോദിക്കുമ്പോഴും അവർക്ക് പറയാനായിട്ട് 100 കാരണങ്ങൾ ഉണ്ടാകും. മനസ്സിന് ഇഷ്ടമുള്ള ഒന്നിനു വേണ്ടി സമയം കണ്ടെത്താനായിട്ട് ഈ ലോകത്ത് ആർക്കും അത്ര വലിയ തിരക്കുകളില്ല എന്നതാണ് സത്യം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരെ നിർബന്ധിക്കാനൊന്നും പോകണ്ടെന്നേ. എനിക്ക് സമയം തരൂ എന്ന് കെഞ്ചുന്നതിനേക്കാൾ വലിയൊരു സങ്കടം വേറെ ഇല്ല. ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ മടുത്തു തുടങ്ങിയെങ്കിൽ, അവരുടെ തിരക്കുകൾ അവർക്ക് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ, അന്തസ്സോടെ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ്. സ്നേഹമുള്ളവർക്ക് എപ്പോഴും വഴികൾ ഉണ്ടാകും, മടുപ്പുള്ളവർക്ക് എപ്പോഴും കാരണങ്ങൾ ഉണ്ടാകും. നമ്മെ വേണ്ടവര് നമ്മെ തേടി വരും. തിരക്കിന്റെ പേര് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നവർക്ക് അവരുടെ തിരക്കുകൾ അങ്ങ് വിട്ടു നൽകുക. നിങ്ങളുടെ സ്നേഹവും സമയവും അതിന് അർഹതയുള്ളവർക്കായി മാത്രം മാറ്റിവെക്കുക. നഷ്ടപ്പെടുന്നത് ആർക്കാണ് എന്ന് കാലം തെളിയിക്കും. സ്നേഹിക്കാൻ മറന്നവർക്ക് മുന്നിൽ തല കുനിക്കാതെ, സ്നേഹത്തെ ബഹുമാനിക്കുന്നവർക്ക്

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രം വരച്ചു വെക്കാറുണ്ടല്ലേ. ശരിയല്ലേ? അയാൾ ഇങ്ങനെയായിരിക്കണം, അയാളുടെ ശീലങ്ങൾ ഇങ്ങനെയായിരിക്കണം, അയാൾ എന്നോട് ഇങ്ങനെ മാത്രമേ സംസാരിക്കാവൂ. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അച്ചിലേക്ക് ആ വ്യക്തി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ ശ്രമത്തിനിടയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്നേഹം ഒരു ചങ്ങലയായി മാറുന്നത് അറിയാറില്ല അല്ലേ. നമ്മുടെ സ്നേഹം ഒരു ചങ്ങലയായിട്ട് മാറും. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ അവകാശമുണ്ട് അല്ലേ, അതിനുള്ള അവകാശമുണ്ട്, അധികാരവുമുണ്ട്. പക്ഷേ ആ വ്യക്തിയെ നിങ്ങൾ കരുതുന്നത് പോലെ ആക്കുവാനായിട്ട് നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം തോന്നാം. കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ പറയുന്നത് പോലെ കേൾക്കണമെന്നൊരു വാശി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഓരോ മനുഷ്യനും ജനിക്കുന്നത് അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളും ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ആയിട്ടാണ്. നിങ്ങളെ സ്നേഹിക്കുന്നു എന്നത് അവർക്ക് അവരുടെ വ്യക്തിത്വം പണയം വയ്ക്കാനുള്ളൊരു കരാറൊന്നുമല്ല. മനസ്സിലായോ? നിങ്ങൾ ഒരാളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയല്ല, മറിച്ച് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു രൂപത്തെയാണ്. മാറ്റങ്ങൾ എന്നത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. പുറത്തു നിന്നുള്ളൊരു പ്രഷർ കൊണ്ട് ഉണ്ടാകേണ്ട കാര്യമാണോ അത്? ഒരിക്കലുമല്ല. മാറ്റാൻ ശ്രമിക്കും തോറും ആ ബന്ധത്തിൽ അകൽച്ചകൾ മാത്രമേ ഉണ്ടാകൂ. സ്നേഹിക്കുന്ന ആളെ ശ്വാസം മുട്ടിക്കുന്നത് ഒരിക്കലും സ്നേഹമല്ല, അത് അധികാരമാണ്. യഥാർത്ഥ സ്നേഹം എന്നത് ഒരാളെ അയാൾ ആയിരിക്കുന്ന ആ രീതിയിൽ തന്നെ അംഗീകരിക്കുക എന്നതാണ്. അയാളുടെ കുറവുകളോടും പരിമിതികളോടും കൂടി ചേർത്ത് പിടിക്കുന്നതിലാണ് സ്നേഹത്തിൻ്റെ വലുപ്പം ഇരിക്കുന്നത്. മറ്റൊരാളെ നിങ്ങളെപ്പോലെ ആക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം അയാളുടെ ലോകത്ത് അയാൾക്ക് പറക്കാൻ ചിറകുകൾ നൽകുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബന്ധങ്ങൾ സുന്ദരമാകുന്നത് പരസ്പരം ബഹുമാനം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾ കരുതുന്നത് പോലെയല്ല അയാളെന്ന് തിരിച്ചറിയുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് അയാൾക്ക് അയാളുടേതായ വഴികളുണ്ട് എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുക. സ്നേഹത്തിൻ്റെ പേരിൽ ഒരാളെയും മാറ്റാനായിട്ട് ശ്രമിക്കരുത്. സ്നേഹം കൊണ്ട് ഒരാളെയും തളച്ചിടാനും ശ്രമിക്കരുത്. അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക, ചിറകുകൾ വിടർത്തി പറക്കാൻ അനുവദിക്കുക. അപ്പോൾ മാത്രമാണ് സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചു കിട്ടുകയുള്ളൂ. മറ്റൊരാളെ മാറ്റുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ കൊതിക്കുന്ന ഒരുപാട് പാട്ടുകളുമായിട്ട് ഈ ഒരു മണിക്കൂറിൽ കാതോരമുണ്ട് ഞാൻ അഭിരാമി. നമ്മൾ മലയാളികളുടെ മധുര സ്വരമായിരുന്ന ഒരു ഗായികയുണ്ട്. ആ ഗായിക ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ എന്നാലും ആ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഗായിക നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര മനോഹരമായ പാട്ടുകൾ നമുക്ക് കിട്ടിയേനെ എന്ന് നമുക്ക് തോന്നിപ്പോകും. കുറച്ച് ഗാനങ്ങൾ മാത്രമേ പാടിയിട്ടുള്ളൂ എങ്കിലും മലയാളികൾ എന്നും സ്നേഹത്തോടെ മാത്രം ഓർക്കുന്ന സ്വരം രാധിക തിലക്. ദൂരദർശനിലെ ലളിത ഗാനങ്ങളിലൂടെ മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ ഒരു ഗായിക കൂടിയാണ് രാധിക തിലക്. 70-ലധികം മലയാള സിനിമകളിൽ ഗാനം ആലപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട രാധിക തിലക്. ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ രാധിക തിലക്കിന്റെ പാട്ടുകളാണ്.

ജി വേണുഗോപാലും രാധിക തിലകും ചേർന്ന് പാടിയൊരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 1991 പുറത്തിറങ്ങിയ ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയിലെ പാട്ടാണ്. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയില് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ശരത്താണ്. ടി കെ ഗോപിയുടെ വരികൾ വേണുഗോപാലിന്റെയും രാധിക തിലകിന്റെയും ശബ്ദത്തിൽ ഒറ്റയാൾ പട്ടാളം എന്ന സിനിമയിലെ ആ റൊമാൻറിക് സോങ് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ാണ് നമ്മള് കന്മദം എന്ന സിനിമയിൽ കേട്ടത്. എന്നാൽ ഈ ഗാനത്തിന്റെ ഫീമെയിൽ വേർഷൻ ആലപിച്ചിരിക്കുന്നത് രാധിക തിലകാണ്. കന്മദം എന്ന ചിത്രത്തിന് വേണ്ടി നമ്മൾ തുടക്കത്തിൽ കേട്ട തിരുവാതിര തിരനോക്കിയ മിഴി വാർന്നൊരു ഗ്രാമം എന്ന പാട്ട് എം ജി ശ്രീകുമാറിനൊപ്പം പാടിയിരുന്നു. അതുപോലെ ആ സിനിമയിലെ തന്നെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന പാട്ടും രവീന്ദ്രൻ മാസ്റ്റർ പാടാൻ കൊടുത്തത് രാധിക തിലകിനാണ്.

കാനനക്കുയിലെ കാതിലിടാനൊരു കാൽപവൻ പൊന്നു തരാമോ എന്ന പാട്ട്, പ്രണയമുഴുകുന്ന വരികൾ. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. രാധിക തിലക്കിന്റെ ശബ്ദം ഈ ഒരു പാട്ടില് പ്രത്യേക എന്തോ മധുരമുള്ള പോലെ നമുക്ക് തോന്നും. എം ജി ശ്രീകുമാറിന്റെ വോയിസിനൊപ്പം ചേരുമ്പോഴത്തേക്കും ആ ഒരു പ്രൗഢി മൊത്തത്തിൽ ആ പാട്ടിന് വന്നിട്ടുണ്ട്. മനോഹരമായ വരികൾ അതിലും രസമുള്ള ഈണം മോഹൻ സിത്താര ആ ഒരു പാട്ടിന് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാറും രാധിക തിലക്കും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ പോകുന്നത്.

ലാൽജോസ് സംവിധാനം ചെയ്ത പട്ടാളം എന്ന സിനിമ. ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ ആ സിനിമ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകളും തന്ന ചിത്രമാണ് പട്ടാളം. വരികൾ കൊണ്ട് വിസ്മയം തീർത്ത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം കൊണ്ട് മായാജാലം തീർത്ത് വിദ്യാജിയും ഒരുക്കിയ ഒരു ഗാനത്തിലേക്കാണ് പട്ടാളം എന്ന സിനിമയിലെ ഒരു ഗാനത്തിലേക്ക്, ഒരു ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാജി മാജിക്കിലേക്ക്. ഈ ഒരു ഗാനം ബിജു നാരായണനും വിധു പ്രതാപിനും ഒപ്പം ആലപിച്ചിരിക്കുന്ന ഗായിക രാധിക

2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന സിനിമ, രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിന് വേണ്ടി നാട്ട എന്ന രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ മനോഹരമായൊരു പാട്ടുണ്ട്. ഈ പാട്ട് ഇറങ്ങിയ സമയം ചിത്രചേച്ചി പാടിയ പാട്ടാണെന്ന് പലരും കരുതിയ ഒരു ഗാനമാണ്. എത്ര മനോഹരമായാണ് ഗിരീഷ് പുത്തഞ്ചേരി ഈ ഒരു പാട്ടിലെ വരികൾ എഴുതിയിട്ടുള്ളത്. ഓരോ വരിയും എഴുതിയിരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കേട്ട് കഴിയുമ്പോഴത്തേക്കും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ബാലാമണിയുടെ ജീവിതവുമായിട്ട് ട്രൂലി കണക്റ്റഡ് ആയിട്ടുള്ള വരികളാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടുള്ളത്. രവീന്ദ്രൻ മാസ്റ്ററുടെ ഈണമാണ് എം ജി ശ്രീകുമാറും രാധിക തിലക്കും ചേർന്ന് പാടിയ നന്ദനം എന്ന സിനിമയിലെ പാട്ടിലേക്ക്.

രാജീവ് അഞ്ചൽ കാലം തെറ്റിയെടുത്ത സിനിമയാണ് ഗുരു എന്ന സിനിമ. ഗുരു എന്ന സിനിമയിലെ ദൈവസംഗീതം നീയല്ലേ എന്ന പാട്ട്, ആ പാട്ടിലെ ഫീമെയിൽ പോർഷൻ പാടിയിട്ടുള്ളത് രാധിക തിലക്കാണ്. അത്യുഗ്രനായിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷനാണ് ഈ ഒരു പാട്ടിനുള്ളത്. പ്രണയവും അതിനൊപ്പം പേടിയും ഭീതിയും ഒക്കെ ഒരുമിച്ച് ചേർത്തൊരു മ്യൂസിക് ആണ്. വല്ലാത്തൊരു വെപ്രാളം നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു മ്യൂസിക്കാണ്. ആ ഒരു മ്യൂസിക്കിനൊപ്പം നമ്മളെ കൊണ്ടുപോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത് എസ് രമേശൻ നായരും. ദാസേട്ടനും രാധിക തിലകും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. രണ്ടുപേരും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ മനോഹരമായൊരു ഗാനമാണ്. ഒരേ ഒരു ഇളയരാജ എന്നൊക്കെ നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പറയും, മാസ്റ്റോ ഇളയരാജ സാർ എന്നൊക്കെ. അങ്ങനെ നമുക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു പാട്ടാണ് ഗുരുവിലെ. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. ഈ പാട്ട് എസ്പെഷ്യലി കുറച്ച് പ്രത്യേകതയുള്ള പാട്ടാണ്. മധുബാലിന്റെയും കാവേരിയുടെയും അഭിനയ മികവ്, മധുബാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. രാധിക തിലക്കിന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ എങ്കിലും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ചിത്രചേച്ചിയെ പോലെ മറ്റൊരു വാനമ്പാടി ഉണ്ടാകുമായിരുന്നു എന്ന് ഓരോ കേൾവിയിലും ആ ഗായികയുടെ പാട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പാട്ടിലേക്കാണ് ഇനി ദാസേട്ടനും രാധിക തിലക്കും ചേർന്ന് പാടിയ ഗുരു എന്ന സിനിമയിലെ ദൈവസംഗീതം നീയല്ല.

ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് രാധിക തിലക് പാടിയിട്ടുള്ള പാട്ടുകളാണ്. അടുത്ത ഗാനം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയിലെ പാട്ടാണ്. 1999 കെ ബി മധു സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ജോമോളും ദിലീപുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഒരുപാട് മനോഹരമായ പ്രണയ ഗാനങ്ങൾ സമ്മാനിച്ച ഒരു ചിത്രമാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈണങ്ങൾ കണ്ട സിനിമ കൂടിയാണ് ദീപസ്തംഭം മഹാശ്ചര്യം. ആ സിനിമയിൽ രാധിക തിലക്കും ദാസേട്ടനും ചേർന്ന് പാടിയൊരു ഡുവറ്റ് ഉണ്ട്. ആ പാട്ടാണ് ഇനി ഓർമ്മയിലുള്ളതും ഗാനങ്ങളിൽ.

2002 ശശി ശങ്കർ സംവിധാനം ചെയ്ത കുഞ്ഞിക്കൂനൻ എന്ന ചിത്രം. മുന്നേ ഞാനൊരു ചിത്രത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളായിരിക്കും കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഈ ഒരു സിനിമയിലും യൂസഫ് അലി കേച്ചേരി, മോഹൻ സിത്താര ടീം ഒന്നിച്ച മനോഹരമായ കുറെ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് പൂർണ്ണമായും ആലപിച്ചിരിക്കുന്നത് രാധിക തിലക്കാണ്. രാധിക തിലക്കിന്റെ ശബ്ദത്തിൽ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ ആ ഒരു പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ ഇനി നമ്മുടെ കാതോരം എത്തുന്നത്.

മലയാളികളുടെ മധുര സ്വരമാണ് രാധിക തിലക്. രാധിക തിലക് പാടിയ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു മധുരത്തെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ രാധിക തിലക് എന്ന ഗായികയുടെ പേര് പറയുമ്പോഴത്തേക്കും ഓടി വന്ന് നമ്മുടെ ഓർമ്മയുടെ മുറ്റത്തിരിക്കുന്ന ഒരു തിരുവാതിര പാട്ടുണ്ട്, കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി എന്ന പാട്ട്. ആ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ, രാധിക തിലക്കിന്റെ പാട്ടുകളുമായി എത്തിയ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന മനോഹരമായ ഗാനങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കേട്ടുമുട്ടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000-12.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.